0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സജണാ ടോലി ടോൽ ബജാവേ ഹിത് ഖുഷി ദേ ഗാവേ.

0: ഒപ്പം.
1: നഗരത്തിലെ ഒരു വലിയ കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ വളർന്നിരുന്ന ഒരു ചെറിയ ചെടിക്ക് താഴെ പാർക്കിലെ വലിയ മരങ്ങളെ പോലെ ആകാശത്തേക്ക് വളരാൻ കഴിയാത്തതിൽ എപ്പോഴും വലിയ സങ്കടമായിരുന്നു. എന്നാൽ ഒരു ദിവസം കനത്ത മഴയും കൊടുങ്കാറ്റും വന്നപ്പോൾ താഴെയുള്ള വലിയ മരങ്ങളുടെ ചില്ലകൾ കാറ്റിൽ ഒടിഞ്ഞു വീണെങ്കിലും ബാൽക്കണിയിലെ ആ ചെറിയ ചെടി ആ കെട്ടിടത്തിന്റെ സുരക്ഷിതത്തിൽ യാതൊരു കേടുപാടുമില്ലാതെ പിടിച്ചിരുന്നു. മാത്രമല്ല പിറ്റേന്ന് രാവിലെ അവിടെയുള്ള ഒരു പുഞ്ചിരിക്കാൻ വക നൽകി ഒരു മനോഹരമായ പൂവ് നൽകുകയും ചെയ്തു. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നമ്മുടെ സ്ഥാനം ചെറുതാണെന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 28, കൊല്ലവർഷം 1201, മിഥുനം 14, ഞായറാഴ്ച. ഇന്ന് ദേശീയ പൾസ് പോളിയോ പ്രതിരോധ ദിനം. ഇന്ത്യയിൽ നിന്നും പോളിയോ എന്ന അസുഖം പൂർണ്ണമായും നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സുപ്രധാനമായ ഒരു ആരോഗ്യ പദ്ധതിയാണ് ദേശീയ പൾസ് പോളിയോ പ്രതിരോധ പരിപാടി. ഈ ദിനത്തിൽ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകുന്നു. ഒരു കുട്ടി പോലും വിട്ടുപോകരുത് എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആശുപത്രികൾ, അംഗൻവാടികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവ വഴിയും ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് ഈ മരുന്ന് കുട്ടികളിൽ എത്തിക്കുന്നു. വരും തലമുറയെ പോളിയോ എന്ന മഹാമാരിയിൽ നിന്നും സംരക്ഷിച്ച് ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഈ പ്രതിരോധ യജ്ഞത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെ കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
1: ചെറിയ
2: വലിയ വർത്തമാനം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഹേ ഹലോ, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. അപ്പോ രാവിലെ തന്നെ എല്ലാവരും ഓരോ തിരക്കുകളിലും അല്ലെങ്കിൽ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ ഓരോരുത്തരും ദിവസവും ഒത്തിരി കാര്യങ്ങളിൽ തിരക്കിലാണ്. എങ്കിലും ഇന്ന് കുറച്ച് ടൈം നമ്മുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ട സ്ത്രീകൾക്കായി ഒന്ന് മാറ്റിവെക്കാം എന്ന് വിചാരിച്ചു. നമ്മുടെ അമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ, കൂട്ടുകാരികൾ, അങ്ങനെ ഒരുപാട് മുഖങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ടാവും അല്ലെ. സത്യത്തിലുള്ളൊരു വീടിന്റെ സന്തോഷവും ഐശ്വര്യവും ഒക്കെ അവിടെയുള്ള സ്ത്രീകളുടെ തോളിലാണ് കിടക്കുന്നത്. ഒരു സ്ത്രീ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഇരിക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ ഒപ്പം വളരുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ കാലം പോലെയല്ല ഇന്ന്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ എല്ലാ മേഖലകളിലും മുന്നേറാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്താനും ചെറിയ രീതിയിലെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നോക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും എവിടെ നിന്ന് തുടങ്ങണം, ആരോട് സഹായം ചോദിക്കണം എന്നതിനെ കുറിച്ച് പലർക്കും വലിയ പിടിപാടുണ്ടായില്ല. കൃത്യമായ വഴി കാണിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കുന്ന നിമിഷങ്ങളും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാരുകൾ സ്ത്രീകൾക്കായി ഒരുക്കുന്ന കാവലും കൈത്താങ്ങും നമ്മൾ തിരിച്ചറിയേണ്ടത്. പെൺകുട്ടികളുടെ ജനനം മുതൽ അവരുടെ വിദ്യാഭ്യാസവും വിവാഹം, ആരോഗ്യം എന്നിവയ്ക്കൊക്കെ വലിയ പ്രാധാന്യമാണ് ഇന്ന് രാജ്യം നൽകുന്നത്. അമ്മമാരാകാൻ തയ്യാറെടുക്കുന്നവർക്ക് പോഷകാഹാരം ഉറപ്പാക്കാനും സാമ്പത്തിക സഹായം നൽകാനും ഇന്ന് പ്രത്യേക വഴികളുണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഗ്രൂപ്പുകളായി ചേർന്ന് ബാങ്ക് വായ്പകൾ എടുത്ത് വലിയ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുവാൻ ഇന്ന് സാഹചര്യവും ഉണ്ട്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് പോലും വളരെ സുരക്ഷിതമായി പണം സമ്പാദിച്ചു വെക്കാനുള്ള സമ്പാദ്യ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇത് കൂടാതെ സ്ത്രീകൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ 24 മണിക്കൂറും സഹായം നൽകുന്ന കാവൽ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്രയധികം ആനുകൂല്യങ്ങളും സുരക്ഷാ മാർഗങ്ങളും നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്ത വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട് അല്ലെ. അപ്പൊ എന്നാൽ ഇന്ന് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: പോളിയോ എന്ന പകർച്ചവ്യാധിയിൽ നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ ഇന്ന് June 28 ദേശീയ പോളിയോ നിർമാർജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഒരു കുട്ടി പോലും ഈ പ്രതിരോധ പരിപാടിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മുൻപ് സാധാരണ പ്രതിരോധ പട്ടിക പ്രകാരമോ അല്ലെങ്കിൽ മുൻപത്തെ ക്യാമ്പയിനുകളിലോ പോളിയോ മരുന്ന് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും ഇന്ന് വീണ്ടും തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിൽ പോളിയോ ബൂത്തുകൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാകും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാകുക.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, we are back on ചെറിയ വലിയ വർത്തമാനം. കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. യെസ്, ഇന്ന് നമ്മൾ കേൾക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ സ്ത്രീകൾക്കായുള്ള പദ്ധതികളെ പറ്റിയാണ് അല്ലെ. കേരളത്തിലെ സാധാരണക്കാരായ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം മാറ്റിമറിച്ച കുടുംബശ്രീ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മുടെ ആസ്ട്രിയ FM 90 ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമുക്കൊന്ന് കേൾക്കാം അല്ലെ. 1998 മലപ്പുറത്ത് വെച്ചാണ് ഈ ഒരു പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് കേരള സർക്കാർ ഈ വലിയ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഓരോ വീട്ടിലും കുടുംബശ്രീയിലെ ഒരംഗമെങ്കിലും കാണും എന്ന് പറയുന്നത് ഒട്ടും തെറ്റല്ല. അയൽക്കൂട്ടങ്ങൾ, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റികൾ എന്നിങ്ങനെ 3 തട്ടുകളായാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനും സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാനും ഇത് വലിയൊരു സഹായമാണ് നൽകുന്നത്. ചെറുകിട ബിസിനസ്സുകൾ തുടങ്ങാൻ ആവശ്യമായ വായ്പകളും സബ്സിഡികളും സർക്കാർ ഈ പദ്ധതി വഴി ലഭ്യമാക്കുന്നുണ്ട്. കൃഷി, ഹോട്ടൽ നിർമ്മാണം, ഹാൻഡിക്രാഫ്റ്റ്സ്, IT മേഖലകളിൽ വരെ ഇന്ന് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ വളരെ ജനപ്രിയമായ ജനകീയ ഹോട്ടലുകളും കഫേ കുടുംബശ്രീകളും. ഇവരുടെ വലിയൊരു വിജയമാണ് വളരെ കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് നല്ല ഊണ് നൽകുന്ന ഈ ഹോട്ടലുകൾ വലിയൊരു കാരുണ്യ പ്രവൃത്തി കൂടിയാണ്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ നടത്തിയും മാസ്കുകളും സാനിറ്റൈസറുകളും നിർമ്മിച്ചും ഇവർ നാടിന് കാവലായി നിന്നു. വെറുമൊരു സാമ്പാദ്യ കൂട്ടായ്മ എന്നതിനപ്പുറം സ്ത്രീകളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ഇത് വലിയൊരു വേദി ഒരുക്കുകയാണ്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും സ്ത്രീകൾക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. നാട്ടിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ഇവരുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. സ്ത്രീകളുടെ നേതൃത്വ പാഠവും ഭരണശേഷിയും വളർത്തിയെടുക്കുവാൻ ഈ പ്രസ്ഥാനം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകളും കുടുംബശ്രീയിലൂടെ വളർന്നു വന്നവരാണ്. കുട്ടികളുടെ പഠനത്തിനും കലാപരമായി കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാലസഭകൾ എന്ന പേരിൽ പ്രത്യേക കൂട്ടായ്മയും ഇവർ നടത്തുന്നുണ്ട്. ഡിജിറ്റൽ സാക്ഷരത

0: കുടുംബത്തിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. കേരള സർക്കാരിന്റെ ഷീപ്പാട് പദ്ധതിയെ കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ആരോഗ്യവും ശുചിത്വവും മുൻനിർത്തി സർക്കാർ ആവിഷ്കരിച്ച വളരെ മികച്ചൊരു പദ്ധതിയാണ് ഷീപ്പാട്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് സുരക്ഷിതവും സൗജന്യവുമായ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആർത്തവ ദിനങ്ങൾ കുട്ടികൾ നേരിടുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കാണാൻ ഈ പദ്ധതി സഹായിക്കുന്നുണ്ട്. സ്കൂളുകളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് നാപ്കിനുകൾ വാങ്ങാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതിലൂടെ ഇല്ലാതാവുകയാണ്. KSIDC വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. സ്കൂളുകളിൽ നാപ്കിനുകൾ വിതരണം ചെയ്യുന്ന വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. കേവലം പാഡുകൾ വിതരണം ചെയ്യുക മാത്രമല്ല, അവ ശാസ്ത്രീയമായി നിർമാർജനം ചെയ്യുവാനുള്ള ഇൻസിനറേറ്റർ മെഷീനുകളും സ്കൂളുകളിൽ ഒരുക്കുന്നുണ്ട്. ആർത്തവ ശുചിത്വത്തെ കുറിച്ച് കുട്ടികളിലും അധ്യാപകരിലും കൃത്യമായ അവബോധം വളർത്തുവാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ഇതിലൂടെ ആർത്തവം ഒരു രഹസ്യമോ മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നോ അല്ലെന്ന് ചിന്ത പുതിയ തലമുറയിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കും. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വലിയ സാമ്പത്തിക ലാഭമാണ് ഈ പദ്ധതി സമ്മാനിക്കുന്നത്. ആർത്തവ സമയങ്ങളിൽ പെൺകുട്ടികൾ സ്കൂളുകളിൽ വരാതിരിക്കുന്ന പ്രവണത കുറയ്ക്കുവാൻ ഷീപ്പാട് വലിയൊരു കാരണമായിട്ടുണ്ട്. വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പെൺകുട്ടികളുടെ ആത്മവിശ്വാസം കൂട്ടുവാനും ഇത് ഹെൽപ്പ് ചെയ്യും. കേരളത്തിലെ ഭൂരിഭാഗം വിദ്യാലയങ്ങളിലും ഇന്ന് ഈ പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. സ്കൂൾ കുട്ടികളിൽ തുടങ്ങി ഭാവിയിൽ കോളേജുകളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ഇത്തരം സൗകര്യങ്ങൾ വ്യാപിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. നാപ്കിനുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പിന്റെ കർശനമായ മേൽനോട്ടവും ഇതിന് പിന്നിലുണ്ട്. ആരോഗ്യകരമായ ഒരു സമൂഹ നിർമ്മിതിക്ക് സ്ത്രീകളുടെ ആരോഗ്യം എത്രത്തോളം പ്രധാനമാണെന്ന് ഈ പദ്ധതി ഓർമ്മിപ്പിക്കുകയാണ്. അന്തസ്സും ശുചിത്വവുമുള്ള ഒരു പഠനാന്തരീക്ഷം ഒരുക്കുവാൻ ഷീപ്പാട് വഴി നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വരും തലമുറയിലെ പെൺകുട്ടികൾക്ക് ധൈര്യത്തോടെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുവാൻ ഇത് വലിയൊരു കരുത്താണ്. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും സ്കൂൾ അധികൃതരും ഒരുപോലെ ശ്രദ്ധ ചെലുത്തുന്നു എന്നതിന്റെ തെളിവാണിത്. കേവലം ഒരു പദ്ധതി എന്നതിലുപരി ഇതൊരു വലിയ സാമൂഹിക മാറ്റത്തിന് വഴി തുറന്ന വിപ്ലവകരമായ ചുവടുവെപ്പ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ പെൺകുട്ടികൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഇത്തരം പദ്ധതികൾ ഇനിയും ഒരുപാട് വരേണ്ടതുണ്ട് അല്ലെ? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് കേട്ടറിയുവാനുള്ളത്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. തനക്കും തനതും തനക്കും തനതും തനക്കും തനതും.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatankara, Kottarakara, Karunagappally.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം. കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. കേരള സർക്കാരിന്റെ മംഗല്യ പദ്ധതിയെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കേട്ടു നോക്കിയാലോ? യെസ്, കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന മംഗല്യ പദ്ധതി വിധവകളായ സ്ത്രീകളുടെ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള മനോഹരമായ ഒരു സംരംഭമാണ്. ഭർത്താവ് മരണപ്പെട്ടതോ അല്ലെങ്കിൽ നിയമപരമായി വിവാഹമോചനം നേടിയതുമായ 18-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ പുനർവിവാഹത്തിനാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ധനസഹായം നൽകുന്നത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ഒരു നിശ്ചിത തുക ധനസഹായമായി ലഭിക്കുന്നത് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവർക്ക് വലിയ കൈത്താങ്ങായി മാറുന്നുണ്ട്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നിശ്ചിത വാർഷിക വരുമാന പരിധിയിൽ താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്കോ മാത്രമാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളത്. പുനർവിവാഹം കഴിഞ്ഞ് നിശ്ചിത സമയത്തിനകം തന്നെ നിശ്ചിത ഫോമിലുള്ള അപേക്ഷ ആവശ്യമായ രേഖകൾ സഹിതം സാമൂഹ്യ നീതി വകുപ്പിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷയോടൊപ്പം ആദ്യ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിയമപരമായ വിവാഹമോചന രേഖ, പുതിയ വിവാഹ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവ നിർബന്ധമായും ഹാജരാക്കേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോ അല്ലെങ്കിൽ ICDS സൂപ്പർവൈസർമാർ വഴിയോ ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾക്ക് അന്തസ്സോടെയും സുരക്ഷിതത്തോടെയും പുതിയൊരു കുടുംബ ജീവിതം ആരംഭിക്കുവാൻ മംഗല്യ പദ്ധതി നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. അപ്പൊ ഈ ഒരു പദ്ധതിയെ കുറിച്ച് അറിവില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊരു വലിയ അറിവായിരിക്കുമെന്ന്, അർഹരായവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ചെറിയ വലിയ വർത്തമാനത്തിലൂടെ അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡിസൈൻ.

0: പോളിയോ എന്ന പകർച്ചവ്യാധി നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ ഇന്ന് June 28 ദേശീയ പോളിയോ നിർമാർജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഒരു കുട്ടി പോലും ഈ പ്രതിരോധ പരിപാടിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മുൻപ് സാധാരണ പ്രതിരോധ പട്ടിക പ്രകാരമോ അല്ലെങ്കിൽ മുൻപത്തെ ക്യാമ്പയിനുകളിലോ പോളിയോ മരുന്ന് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും ഇന്ന് വീണ്ടും തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിൽ പോളിയോ ബൂത്തുകൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാകും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Yes, we are back on ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. യെസ്, ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് സ്ത്രീ സുരക്ഷാ പദ്ധതികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കായുള്ള പദ്ധതികളെ പറ്റി ഇങ്ങനെ കേട്ട് വരുന്നത്. അപ്പൊ ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് കേരള സർക്കാർ കുട്ടികളുടെ സുരക്ഷയ്ക്കായി നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെ പറ്റിയാണ്. യെസ്, ശരണബാല്യം. നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയും വഴിയോരങ്ങളിൽ ഭിക്ഷാടനം നടത്തുവാനോ ചെറിയ പ്രായത്തിൽ കഠിനമായ ജോലികൾ ചെയ്യുവാനോ പാടില്ല എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ മികച്ച പ്രവർത്തനം കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. കുട്ടിക്കാലം എന്നത് മക്കൾക്ക് കളിച്ചു നടക്കുവാനും വിദ്യാലയങ്ങളിൽ പോയി പഠിക്കുവാനുമുള്ള നല്ലൊരു പ്രായമാണ്. എന്നാൽ ദാരിദ്ര്യം കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ചില കുട്ടികൾക്ക് ഈ നല്ല പ്രായം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ സംരക്ഷിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ചുമതല. ബാലവേലയിൽ ഏർപ്പെടുന്നവർ, തെരുവിൽ അലഞ്ഞു തിരിയുന്നവർ, ഭിക്ഷയാചിക്കുന്നവർ എന്നിവരെയെല്ലാം ഈ പദ്ധതിയിലൂടെ നമ്മൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. സ്കൂൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച കുട്ടികളെയും കണ്ടെത്തി തിരികെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടിക്കടത്ത് അഥവാ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇരയാക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനും ശരണബാല്യം ടീം എപ്പോഴും മുന്നിലുണ്ട്. നമ്മുടെ എല്ലാ ജില്ലകളിലും ഈ പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക റെസ്ക്യൂ ഓഫീസർമാരെ സർക്കാർ നിയമിച്ചിട്ടുമുണ്ട്. കുട്ടികൾ അപകടത്തിൽപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ ഓഫീസർമാർ 24 മണിക്കൂറും സഹായവുമായി ഓടിയെത്തും. പോലീസ്, ലേബൽ ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ സംയുക്തമായ സഹകരണത്തോടെയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഉത്സവ സ്ഥലങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വലിയ ടൗണുകൾ, തോട്ടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇവർ നിരന്തരമായി പരിശോധനകൾ നടത്താറുമുണ്ട്. ഇങ്ങനെ കണ്ടെത്തുന്ന കുട്ടികളെ ഉടനടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ ഹാജരാക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഭിക്ഷാടനത്തിനും ജോലിക്കുമായി കൊണ്ടുവരുന്ന കുട്ടികളെയും ഈ പദ്ധതിയിലൂടെ രക്ഷപ്പെടുത്തുന്നുമുണ്ട്. അവരെ സുരക്ഷിതമായി സ്വന്തം നാട്ടിലെ ശിശുക്ഷേമ സമിതികൾ വഴി മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കുവാൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിലെ കുട്ടികളാണെങ്കിൽ അവരെ ഹോമുകളിലോ മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലോ താമസിപ്പിച്ച് നല്ല വിദ്യാഭ്യാസവും ഭക്ഷണവും ഉറപ്പാക്കുന്നു. കുട്ടികളെ ഇത്തരം ജോലികൾക്ക് ഉപയോഗിക്കുന്നവർക്കും അവരെ ചൂഷണം ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനും ഈ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ആയിരക്കണക്കിന് കുട്ടികൾക്കാണ് ഇന്ന് പുതിയൊരു ജീവിതം, മികച്ചൊരു ഭാവിയും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തെ പൂർണ്ണമായി ഒരു ബാലവേല വിമുക്ത സംസ്ഥാനമാക്കുകയാണ് ഇതിന്റെ

ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പോലും. അപ്പൊ എന്നാൽ ഇപ്പൊ കേട്ടൊരു ഇൻഫോർമേഷൻ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Yes, we are back on ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ഏറ്റവും മികച്ച ഒരു പദ്ധതിയാണ് ശ്രദ്ധ. പഠനത്തിൽ ചെറിയ രീതിയിൽ പ്രയാസം നേരിടുന്ന കുട്ടികളെ നേരത്തെ തന്നെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പിന്തുണ നൽകി മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ക്ലാസ് മുറികളിൽ എല്ലാ കുട്ടികളുടെയും പഠന വേഗത ഒരുപോലെയല്ല എന്ന തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഈ വേറിട്ട പരിപാടിക്ക് രൂപം നൽകിയിരിക്കുന്നത്. കുട്ടികളിലെ പഠന പിന്നാക്കാവസ്ഥ പൂർണ്ണമായും പരിഹരിച്ച് അവരെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമായും 3, 5, 8 ക്ലാസുകളിലെ കുട്ടികളെയാണ് ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം എന്നീ പ്രധാന വിഷയങ്ങളിലാണ് കുട്ടികൾക്ക് പ്രത്യേകമായി പഠന പിന്തുണ നൽകുന്നത്. ആദ്യപാദ വാർഷിക പരീക്ഷയുടെ മാർക്കുകളും പ്രകടനങ്ങളും വിലയിരുത്തിയാണ് അധ്യാപകർ പഠനത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കണ്ടെത്തുന്നത്. ഇങ്ങനെ കണ്ടെത്തുന്ന കുട്ടികളെ അവരുടെ പഠന നിലവാരം അനുസരിച്ച് ചെറിയ ചെറിയ കൂട്ടങ്ങളായി തിരിച്ചാണ് പ്രത്യേക പരിശീലനം നൽകുന്നത്. ഓരോ കുട്ടിക്കും അധ്യാപകരുടെ കൃത്യമായ ശ്രദ്ധ ലഭിക്കുന്നതിനായി ഈ പഠന കൂട്ടങ്ങളിലെ കുട്ടികളുടെ എണ്ണം പരമാവധി 25 പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സ്കൂളുകളിൽ ഓരോ വിഷയത്തിലും ഇതിന്റെ ഭാഗമായി ഒരു ഏകദിന ക്യാമ്പും തുടർന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രത്യേക ക്ലാസുകളും സംഘടിപ്പിക്കാറുണ്ട്. കുട്ടികൾക്ക് വിരസത ഉണ്ടാക്കാത്ത രീതിയിൽ ലളിതവും ആകർഷകവുമായ പഠന പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പുകളിൽ ഒരുക്കുന്നത്. രചനകൾ, ചിത്രങ്ങൾ, ലളിതമായ നിർമ്മിതികൾ, കളികൾ എന്നിവയിലൂടെ കുട്ടികൾക്ക് ആശയങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുട്ടികൾ സ്വന്തമായി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ പഠന പുരോഗതി കൃത്യമായി വിലയിരുത്തുവാൻ അധ്യാപകർക്ക് സാധിക്കും. മുൻപ് പഠനത്തിൽ പിന്നാക്കം നിന്നിരുന്ന പല കുട്ടികളും ഈ പദ്ധതിയിലൂടെ മികച്ച ഗ്രേഡുകൾ വാങ്ങി വിജയിച്ചിട്ടുണ്ട് എന്നത് വലിയൊരു നേട്ടമാണ്. കുട്ടികളിൽ പരീക്ഷാ പേടി ഇല്ലാതാക്കുവാനും ആത്മവിശ്വാസം വളർത്തുവാനും ഈ പദ്ധതി ഏറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ചു നിൽക്കുമ്പോൾ മാത്രമേ ഈ പദ്ധതി പൂർണ്ണമായും വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ഈ പദ്ധതി വളരെ വിജയകരമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്കൂൾ തലത്തിൽ കുട്ടികളുടെ വിജയം ഉറപ്പാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ പദ്ധതിക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഓരോ കുട്ടികളുടെയും നൈസർഗികമായ കഴിവുകളെയും അഭിരുചികളെയും വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ വലിയ ലക്ഷ്യം. വിദ്യാലയങ്ങളിൽ നിന്ന് ആരും പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോകാതിരിക്കുവാൻ ശ്രദ്ധാ പദ്ധതി ഒരു വലിയ കാവലായി മാറുന്നുണ്ട്. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്ന മികച്ച അധ്യാപകർക്കും വിദ്യാലയങ്ങൾക്കും വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക പുരസ്കാരങ്ങളും നൽകി വരുന്നുണ്ട്. നവകേരളത്തിന്റെ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതി വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോ കേട്ടൊരു ഇൻഫോർമേഷൻ എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. അതിനു മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Yatrakal ini tension illade ningalude yatrakal kavashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavella kuranja chilavil easy aayi fly unique ilude. Fly Unique Travel and Tours, Kottarakara.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Yes, we are back on ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ നമ്മുടെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ടു കഴിഞ്ഞു അല്ലെ. സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടു വന്നിരുന്നത്. എന്നാൽ ഇനി കേൾക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ വനിതകൾക്കായി നടപ്പിലാക്കുന്ന വളരെ മികച്ചൊരു പദ്ധതി ആയിട്ടുള്ള ലക്ഷ്മതി ദീദി യോജനയെ പറ്റിയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്കാണ് ഇതിലൂടെ വലിയ പിന്തുണ ലഭിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ ഓരോ വനിതയ്ക്കും പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കി കൊടുക്കുവാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി സ്ത്രീകൾക്ക് വിവിധ തൊഴിലധിഷ്ഠിത പരിശീലനങ്ങളാണ് സർക്കാർ സൗജന്യമായി നൽകി വരുന്നത്. തയ്യൽ, നെയ്ത്ത്, കരകൗശല നിർമ്മാണം എന്നിവയിലെല്ലാം സ്ത്രീകൾക്ക് വിദഗ്ധ പരിശീലനവും ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ LED ബൾബ് നിർമ്മാണം, പ്ലംബിംഗ്, ഡ്രോൺ ഓപ്പറേഷൻ തുടങ്ങിയ ആധുനിക മേഖലകളിലും സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. കൃഷി ആവശ്യങ്ങൾക്കായി ഡ്രോണുകൾ പറത്താൻ സ്ത്രീകളെ പഠിപ്പിക്കുന്ന ഡ്രോൺ ദീദി പദ്ധതിയും ഇതിന്റെ ഭാഗമാണ്. ഈ പരിശീലനങ്ങൾ വഴി സ്ത്രീകൾക്ക് സ്വന്തമായ ഒരു ചെറുകിട സംരംഭം ആരംഭിച്ച് മികച്ച വരുമാനം നേടുവാനും സാധിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പകളും ഇതിലൂടെ ലഭ്യമാകുന്നുണ്ട്. സാമ്പത്തിക സഹായത്തിന് പുറമെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുവാനുള്ള മാർഗങ്ങളും സർക്കാർ ഒരുക്കി നൽകുന്നുണ്ട്. ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങളും ഓൺലൈൻ പണമിടപാടുകളും എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇവരെ ലളിതമായി പഠിപ്പിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം സ്ത്രീകളിൽ വലിയ ആത്മവിശ്വാസമാണ് വളർത്തി വരുന്നത്. ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ഈ പദ്ധതി ഏറെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നിലവിൽ രാജ്യത്തുടനീളം കോടിക്കണക്കിന് സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറിക്കഴിഞ്ഞു. സ്ത്രീകൾ സാമ്പത്തികമായി മുന്നേറുമ്പോൾ അത് ആ കുടുംബത്തിന്റെ ആകെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുവാനും ഹെൽപ്പ് ചെയ്യും. ഒരു സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ ആ ഗ്രാമവും ഒപ്പം നമ്മുടെ രാജ്യവും കൂടിയാണ് വളരുന്നത്. നിങ്ങളുടെ പ്രദേശത്തുള്ള കുടുംബശ്രീ അല്ലെങ്കിൽ സ്വയം സഹായ സംഘങ്ങൾ വഴി ഈ പദ്ധതിയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിക്കും. അടുത്തുള്ള ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലോ ബാങ്കുകളിലോ ബന്ധപ്പെട്ടാലും ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. സ്വന്തമായി ഒരു തൊഴിൽ ചെയ്ത് അന്തസ്സോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വനിതകൾക്കും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രേക്കിലോട്ട് പോകാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, we are back on ചെറിയ വലിയ വർത്തമാനം കൂടിയുള്ളത്. ഞാനാണ് ആർജി സുൽത്താനയാണ്. ഇന്നിന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളുടെ സുരക്ഷിതമായ ഭാവിയെ കുറിച്ചാണ്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വളരെ മികച്ചൊരു സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. നിങ്ങളുടെ മക്കൾക്ക് 10 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ ഈ അക്കൗണ്ട് ആരംഭിക്കുവാൻ സാധിക്കും. ഒരു വീട്ടിൽ പരമാവധി 2 പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. വളരെ കുറഞ്ഞ തുകയായ 250 രൂപ മുതൽ ഒരു സാമ്പത്തിക വർഷം ഈ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഒരു വർഷം പരമാവധി 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ സമ്പാദിക്കുവാൻ സാധിക്കും. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ പൊതുമേഖലാ ബാങ്കുകളിലോ വളരെ എളുപ്പത്തിൽ ഈ അക്കൗണ്ട് തുറക്കാം. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളുടെ തിരിച്ചറിയൽ രേഖകളും മാത്രമാണ് ഇതിനായി ആവശ്യമുള്ളത്. മറ്റ് സമ്പാദ്യ പദ്ധതികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് കേന്ദ്ര സർക്കാർ ഉയർന്ന പലിശ നിരക്കാണ് നൽകുന്നത്. നിലവിൽ 8.2% ഈ പദ്ധതിയുടെ പലിശ നിരക്ക് എന്നത് വലിയൊരു ആകർഷണമാണ്. ഈ പദ്ധതിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി ഇളവും ലഭിക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് 21 വയസ്സ് തികയുമ്പോഴാണ് ഈ പദ്ധതി പൂർണ്ണമായി കാലാവധി പൂർത്തിയാകുന്നത്. എന്നാൽ അക്കൗണ്ട് തുടങ്ങി 15 വർഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പണം അടയ്ക്കേണ്ടത്. ബാക്കി വരും വർഷങ്ങളിൽ പണം അടച്ചില്ലെങ്കിലും പലിശ കൃത്യമായി അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. പെൺകുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സമ്പാദ്യത്തിന്റെ പകുതി തുക പിൻവലിക്കുവാൻ അനുവാദവുമുണ്ട്. അതുപോലെ 18 വയസ്സിന് ശേഷം കുട്ടിയുടെ വിവാഹ ആവശ്യങ്ങൾക്കായും ഈ തുക പൂർണ്ണമായി പിൻവലിക്കാം. മാതാപിതാക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതെ മകളുടെ ഭാവി സുരക്ഷിതമാകാൻ ഇത് സഹായിക്കും. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും വിവാഹവും ഒരു വലിയ ഭാരമായി തോന്നാതിരിക്കുവാൻ ഈ പദ്ധതി മുൻകൂട്ടി പ്രയോജനപ്പെടുത്താം. ദിവസവും ചെറിയൊരു തുക മാറ്റിവെച്ചാൽ പോലും മകൾ വളർന്നു വരുമ്പോൾ ഇതൊരു വലിയ തുകയായി മാറും. ഇതിൽ ചേരുന്നതിലൂടെ ഭാവിയിലെ വലിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് നമ്മൾ മറ്റാരെയും ആശ്രയിക്കേണ്ടി വരില്ല. പെൺമകളുടെ സ്വപ്നങ്ങൾക്ക് ചെറുക നൽകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഈ പദ്ധതിയെക്കുറിച്ച് ഗൌരവമായി ചിന്തിക്കണം. ഇത്രയും സുരക്ഷിതവും ലാഭകരവുമായ മറ്റൊരു നിക്ഷേപം ഒരുപക്ഷെ നമ്മുടെ പെൺകുട്ടികൾക്കായി വേറെ കാണില്ല. അതുകൊണ്ട് ഒട്ടും വൈകിക്കാതെ ഇന്ന് തന്നെ നിങ്ങളുടെ മകളുടെ പേരിൽ ഒരു സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കുക. ഈ നല്ല അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എത്തിക്കാനൊന്നും ആരും മറക്കരുത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രേക്ക് അത്യാവശ്യമാണ്. സോ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Nammude Dimos Furniture-il mass issue class offer. Adhe, ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare mega exchange velayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture pol Tiruvallayilum. Dimos Furniture, Pulaman, Kottarakara.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സോങ്സുകളുമായി മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ഞാനാണ് ആർജി സുൽദാനയാണ്. കേന്ദ്ര സർക്കാരിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. യെസ്, നമോ ഡ്രോൺ ദീദി യോജന. നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലുള്ള വനിതകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ കൃഷി മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ സ്ത്രീകളെ സർക്കാർ പ്രാപ്തരാക്കുന്നു. പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കൃഷി ആവശ്യങ്ങൾക്കായി ഡ്രോണുകൾ സൗജന്യമായി നൽകും. ഈ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി സ്ത്രീകൾക്ക് പ്രത്യേക പരിശീലനവും അതോടൊപ്പം സാമ്പത്തിക സഹായവും ലഭിക്കുന്നുണ്ട്. ഡ്രോൺ പറത്തുന്ന വനിതകളെ ഡ്രോൺ ദീദി എന്നാണ് ഈ പദ്ധതിയിൽ സ്നേഹത്തോടെ വിളിക്കുന്നത്. കൃഷിയിടങ്ങളിൽ വളവും കീടനാശിനികളും വളരെ വേഗത്തിലും കൃത്യതയോടെയും കൂടി തളിക്കുവാൻ ഈ ഡ്രോണുകൾ സഹായിക്കും. സാധാരണയായി മണിക്കൂറുകൾ എടുക്കുന്ന ജോലികൾ മിനിറ്റുകൾക്കുള്ളിൽ തീർക്കുവാനും ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നുണ്ട്. ഇത് കർഷകരുടെ അധ്വാനവും സമയവും വലിയ രീതിയിൽ ലാഭിക്കുവാനും ഹെൽപ്പ് ചെയ്യും. കീടനാശിനികൾ നേരിട്ട് സ്പർശിക്കുന്നത് ഒഴിവാക്കുന്നതിനാൽ കർഷകരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. ഡ്രോൺ വാടകയ്ക്ക് നൽകുന്നതിലൂടെ ഗ്രാമീണ സ്ത്രീകൾക്ക് ഒരു സ്ഥിര വരുമാനം കണ്ടെത്തുവാനും കഴിയും. പ്രതിമാസം നല്ലൊരു തുക അധിക വരുമാനമായി സമ്പാദിക്കുവാനും ഇത് വനിതകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുവാൻ ഈ പദ്ധതിക്ക് വലിയ പങ്കാണുള്ളത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു. പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് മാറി ഡിജിറ്റൽ കൃഷിരീതിയിലേക്ക് രാജ്യം മാറുന്നതിന്റെ തെളിവാണിത്. സ്ത്രീ ശാക്തീകരണത്തിനൊപ്പം കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും ഇത് കാരണമാകുന്നുണ്ട്. രാജ്യത്തുടനീളമുള്ള 10,000 വനിതാ ഗ്രൂപ്പുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. കേന്ദ്ര രാസവസ്തു മന്ത്രാലയവും വളം മന്ത്രാലയവും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഡ്രോണുകൾ വാങ്ങുന്നതിനായി വലിയ തുക സബ്സിഡിയായും സർക്കാർ നൽകുന്നുണ്ട്. ഗ്രാമങ്ങളിലെ കൃഷിരീതികളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കും. ഡ്രോൺ പൈലറ്റ് എന്ന പദവി ഗ്രാമീണ സ്ത്രീകൾക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനവും നൽകുന്നുണ്ട്. സാങ്കേതിക വിദ്യ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് ഇവർ തെളിയിക്കുകയാണ്. കൃഷിയിലെ ചെലവ് കുറയ്ക്കുവാനും വിളവ് വർദ്ധിപ്പിക്കുവാനും ഈ ആധുനിക രീതി സഹായിക്കും. ഡ്രോൺ തകരാറിലായാൽ ഇത് പരിഹരിക്കുവാനുള്ള സാങ്കേതിക പരിശീലനവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. പുതിയ ഇന്ത്യയുടെ വളർച്ചയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു മികച്ച ചുവടുവെപ്പാണിത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികളെ പറ്റി ഇതുവരെ കേട്ടതല്ലേ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനം വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. സോ വൺസ് അഗൈൻ ഒരു വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: തമാണി
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
8: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

Lego.

0: good morning and welcome to Music Mubaz with me, RJ Elikutti. புது புத்தன் சினிமகளிலே சூப்பர் டியூப்பர் ஆயிட்டுள்ள பாட்டுகளுமாயிட்டான மியூசிக் மபாஸில் ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. ആ പാട്ട് കേൾക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു കഥ ചൊല്ലാനുണ്ട്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഒരു പുതിയ പാട്ടല്ല, ഒരു പഴയ പാട്ടാണ്. ആ പഴയ പാട്ടിന്റെ ഒരു പുതിയ റീക്രിയേറ്റഡ് വേർഷൻ ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്.
1: Music Mubaz.

ഇതെന്തുവാ ഞാൻ ഈ പറയുന്നത് എന്നിങ്ങനെ ആലോചിക്കുവാണെങ്കിൽ, നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന ഈ പാട്ട് ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് പൊന്നിൻ കട്ടായാണെന്നാലും എന്നാണ്. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പഴയ തലമുറയിലുള്ള ആൾക്കാർ പറയും, ഇത് കണ്ണപ്പനുണ്ണി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടല്ലേ എന്ന്. ആൻഡ് ഒരു 90s കിഡ്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിടക്കോഴി പോകുന്ന നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ജഗതി ചേട്ടൻ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടല്ലേ ഇത് എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ രണ്ട് സിനിമയിലെ പാട്ടുമല്ല, ഏറ്റവും പുതുപുത്തൻ ചിത്രം അനന്തൻ കാട് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. യെസ്, പൊന്നിൻ കട്ടായാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോകും എന്ന് നമ്മൾ പാടി നടന്ന ആ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുവാണ് അപ്കമിങ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ആയിട്ടുള്ള അനന്തൻ കാട് എന്ന സിനിമയിലൂടെ. അപ്പൊ ആ പാട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇന്ന് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ദാസേട്ടനും ജയചന്ദ്രൻ സാറും ഒറിജിനലി പാടിയിട്ടുള്ള സോങ് ആണ് ഇത്. ഈ ഭാസ്കരൻ സാറാണെങ്കിൽ പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. കെ രാഘവൻ സാറാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക് നൽകിയിട്ടുണ്ടായിരുന്നത്. ജി എൻ കൃഷ്ണകുമാർ ഡിറക്ട് ചെയ്ത്, മുരളി ഗോപി റൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പുതിയ ചിത്രത്തിലാണ് നമ്മൾ ഈ ഒരു പാട്ട് കേൾക്കാനും ആസ്വദിക്കാനുമായിട്ട് പോകുന്നത് കേട്ടോ. ആര്യ, ഇന്ദ്രൻ, സുനിൽ, നിഖില വിമൽ, മുരളി ഗോപി, അജയ്, ബോസ് വെങ്കട്ട് എന്നിവരൊക്കെ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ളൊരു അപ്കമിങ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് അനന്തൻ കാട് എന്നുള്ളത്. സോ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. നമ്മളുടെ സ്വന്തം മ്യൂസിക് മപ്പാസിലൂടെ വിത്ത് മീ ആർജെ എലിക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നർമ്മത്തെ ജീവിതമാക്കിയ ജാനേമൻ

സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച ദ സിനിമാറ്റിക് ജീനിയസ് ചിദംബരം എത്തുന്നു ആസ്ഫ്രി FM 90 ൽ RJ ശ്രീശാന്തിനൊപ്പം.

0: ഒരു മലയാളം പാട്ട് കേൾപ്പിച്ചാ അടുത്തത് ഒരു തമിഴ് പാട്ട് കേൾപ്പിക്കണം, അതെനിക്ക് നിർബന്ധം. അങ്ങനെ ഒരു തമിഴ് പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് പപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് പപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം നടിയായിട്ടുള്ള സ്വാസിക അഭിനയിച്ചിട്ടുള്ള, കൂടെ വിജയ് ആന്റണി സാറും അഭിനയിച്ചിട്ടുള്ള നൂറ് സ്വാമി എന്ന് പറയുന്ന തമിഴ് മൂവിയിലെ മായ കനവോ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ.
1: മ്യൂസിക് പപ്പ.

ചിന്മയ ശ്രീപതിയും കപിൽ കപിലനും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് മ്യൂസിക് ഈസ് കമ്പോസ്ഡ് ബൈ ബാലാജി ശ്രീറാം. ഈ പാട്ട് എഴുതിയിട്ടുള്ളത് മോഹൻ രാജനാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറിക്സിൽ, ബാലാജി ശ്രീറാമിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷനിൽ നമുക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെലോഡിയസ് ആയിട്ടുള്ള പാട്ടാണ് നൂറുസ്വാമി എന്ന മൂവിയിലെ മായ കനവോ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ഫ്ലൂറ്റ്, വയലിൻ, തബല അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിജയ് ആന്റണി ഫിലിം കോർപ്പറേഷൻ, ഫാത്തിമ വിജയ് ആന്റണി കമ്പനിയാണ് ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. വിജയ് ആന്റണി സാറും സ്വാസികയും ഒപ്പം അജയ്, ദിഷാൻ, ലിജോ മോൾ ജോസ്, കരുണാസ്, ശക്തി, കാവ്യ അനിൽ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ ലീഡ് റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. ശശി സാറാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ആൻഡ് ഡി ഒ പി ഈസ് ഡൺ ബൈ എസ് ബി ദർശൻ കിർലോഷ്. അപ്പോൾ ബാലാജി സാർ മ്യൂസിക് ചെയ്തിരിക്കുന്ന നൂറുസ്വാമിയിലെ മായ കനവ് എന്ന ഈ ഒരു മെലോഡിയസ് ട്രാക്ക് ആവട്ടെ ഇനി നമ്മുടെ മ്യൂസിക് മഫാസിൽ. കീപ് ഓൺ ലിസണിംഗ് ആ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

സജ് സാറ് മ്യൂസിക് കമ്പോസ് ചെയ്ത് അദ്ദേഹവും ഹരിപ്രിയയും ചേർന്ന് പാടിയിട്ടുള്ള കൊത്ത ഫീലിംഗ് എന്ന് പറയുന്ന പാട്ട്. ഈ കൊത്താന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മലയാളികൾക്ക് കിങ് ഓഫ് കൊത്തയായിരിക്കും ഓടി മനസ്സിലേക്ക് എത്തുന്നത് അല്ലേ. പക്ഷെ ഈ ഒരു സിനിമയിലെ പാട്ടല്ലാട്ടോ ഇത്, നമ്മുടെ തെലുങ്ക് മൂവി ആയിട്ടുള്ള സംഗീതം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ഈ കൊത്ത ഫീലിംഗ് എന്നുള്ളത്.

12th ഈ ഒരു സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്ന ഡോ ശ്രീമണിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അഹില്യ ബംറു, അയാൻ, ശാലിനി, ശിവ, ബാനർജി എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയില് ലീഡ് റോള് കൈകാര്യം ചെയ്യുന്നത്. സംഗീതം ശ്രീനിവാസ റാവു ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നാഗശ്വൻ ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് കൊത്ത ഫീലിംഗ് ട്രാക്ക് ഫ്രം ദ മൂവി സംഗീതം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ഓസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

റീസെന്റ്ലി നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആക്ട്രസ് ആയിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് കയ്യടു. കയ്യടുന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പവിഴമല്ലിയാണ്. അതിലെ സൂപ്പർ ഡാൻസും എല്ലാവരും വൈബ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് ആ ഒരു പാട്ടിനെ പറ്റിയല്ല, പറഞ്ഞു വരുന്നത് സാം സി എസ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഇമ്മോർട്ടൽ എന്ന് പറയുന്ന സിനിമയിലെ ലവ് യു എന്ന് പറയുന്ന ഒരു പാട്ടാണ് കേട്ടോ.

ഈ ഒരു പാട്ട് ഇനി നമ്മൾ അങ്ങോട്ട് വൈബ് ചെയ്യാനായിട്ട് പോകുന്ന പാട്ടായിരിക്കും. ബിക്കോസ് അതിലെ ഹുക്ക് സ്റ്റെപ്പുകളൊക്കെ ഭയങ്കര രസമാണ് എല്ലാവർക്കും പഠിച്ചെടുക്കാനും ഡാൻസ് കളിക്കാനും. സോ നമ്മൾ ആ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ഈ പാട്ട് പാടിയിട്ടുള്ളത് സാം സി എസും രേഷ്മ ശ്യാമും ചേർന്നുകൊണ്ടാണ്. പക്ഷെ ഈ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് കായഡുവും ജി വി പ്രകാശ് കുമാറും ആണ് കേട്ടോ. ഷാലി സി ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിന്നീതിട്ടുള്ളത്. ജി വി പ്രകാശ് കുമാർ, കായഡു, ടി എം കാർത്തിക്, കുമാർ നടരാജൻ, ലുല്ലു സഭാമാരൻ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത്. എ കെ ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മാരിയപ്പൻ ചിന്നയാണ് ഈ ഒരു സിനിമ ഡിറക്ട് ചെയ്തിട്ടുള്ളത്. അരുൺ രാധാകൃഷ്ണനാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ എന്നാലും നമുക്കൊട്ടും താമസിക്കാതെ ഇമ്മോർട്ടൽ മൂവിയിലെ ലവ് യു എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങളോടൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഈ ഒരു പാട്ടിനെ റിമൈൻഡ് ചെയ്യുന്ന ഒരു സിനിമ ഇപ്പൊ നമ്മൾ മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ചിന്ന ചിന്ന ആസയെന്ന് കേട്ടപ്പോൾ തന്നെ അത് ഏത് സിനിമയെന്ന് മനസ്സിലായി കാണുള്ളൂ. യെസ്, ചിന്ന ചിന്ന ആസയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്കാണ് നമ്മൾ ഇനി മ്യൂസിക് മൊപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് ശുഭ വാരണാസി. ഭയങ്കര രസമാണ് ഈ ഒരു പാട്ട് കേൾക്കാനായിട്ടോ. കേൾക്കാൻ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കാനും വിഷ്വലിയും വളരെ സൂപ്പർബ് ആയിട്ടാണ് ഈ ഒരു പാട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വി നോ ദാറ്റ് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് കമ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന ഒരു മ്യൂസിക് കോമ്പോസിഷൻ ആണ്. ആ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു പാട്ടിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. കപിൽ കപിലനും ശിഖ ജോഷിയും ചേർന്നുകൊണ്ടാണ് ശുഭ വാരണാസി എന്നുള്ള ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ലിറിക്സ് ഇസ് പെൻഡ് ബൈ ദ വൺ ആൻഡ് ഓൺലി അൻവർ അലി.

ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാണ് കേട്ടോ. ആവണി മൽഹാർ, അജ്മൽ ഫാത്തിമ, പ്രവീൺ, സോണി മോഹൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ടിന്റെ കോറസ് പോർഷൻസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർക്കഷൻസും വയലിൻ സോളോയും വീണയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഈ ഒരു പാട്ടിനെ യുണീക്ക് ആയിട്ട് നിർത്തുന്നതും. ആസ് വി ഓൾ നോ, ഇന്ദ്രൻ ചേട്ടൻ, മധുബാല മാം, അപർണ ബാലമുള്ളി, ജാഫർ സിദ്ദിഖ്, വിഷ്ണു അഗസ്ത്യ, തമ്പി രാമയ്യ എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ചിന്ന ചിന്ന ആസ എന്നുള്ളത്. തിയേറ്ററിൽ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വർഷ വസുദേവ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഭിജിത് ബാബുജിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കില് അൻവർ അലി, ഉമാദേവി, വരുൺ ഗ്രോവർ, നാൻ മിത്തേക്ക്, ധന്യ സുരേഷ് മേനോൻ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിലെ പല പാട്ടുകൾക്കും ലിറിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ വളരെ സ്പെഷ്യലി ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. മ്യൂസിക് ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന, നമ്മളുടെ മനസ്സിനേക്ക് ഒന്ന് കാമാക്കാനും കൂളാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളാണ് ഗോവിന്ദ് വസന്ത ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തതിലെ ഒരു പാട്ടാണ് ശുഭ വാരണാസി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് കളയാം. നമ്മുടെ മ്യൂസിക് മുഫാസിലൂടെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ ഇങ്ങോട്ടും പോകണ്ടാക്കി പോലെ ശ്രേയ FM 99.9.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നന്മത്തെ ജീവിതമാക്കിയ ജാനേമൻ

ദൗർലഭ്യത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച ദ സിനിമാറ്റിക് ജീനിയസ് ചിദംബരം എത്തുന്നു ആസ് ഫ്രീ ആയ FM 90 ൽ RJ ശ്രീശാന്തിനൊപ്പം.

അങ്ങനെ ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മൊപാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്കാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ണടച്ചിരുന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ട്. റാം ഇൻ ലീല എന്ന് പറയുന്ന സിനിമയിലെ യാർ യാർ ഇവൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ ഇത്.

നമ്മളെല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സിംഗർ സിത് ശ്രീറാം പാടിയിരിക്കുന്ന, സിത് ശ്രീറാമിന്റെ കൂടെ സവായി ഭട്ടും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ്. ഈ പാട്ടിന്റെ ലിറിക്സ് സ്പെൻഡ് ബൈ മോഹൻ രാജൻ ആൻഡ് സുശാന്ത് സുധാകരൻ. പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് അങ്കിത് മേനൻ ആണ് കേട്ടോ. ഇതൊരു തമിഴ് പാട്ടാണെങ്കിലും ഇതിൽ ഹിന്ദി വോക്കൽസ് വരുന്നുണ്ട്. സോ ഹിന്ദി വോക്കൽസിന്റെ പോർഷൻ ആണ് സവായി ഭട്ട് പാടിയിട്ടുള്ളത്. തമിഴ് ലിറിക്സ് എഴുതിയിട്ടുള്ളത് മോഹൻ രാജൻ സാറും ഹിന്ദി ലിറിക്സ് എഴുതിയിട്ടുള്ളത് സുശാന്ത് സുധാകരൻ സാറുമാണ് കേട്ടോ. രാമചന്ദ്ര കണ്ണൻ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ കൂടിയാണ് രാം ഇൻ ലീല എന്നുള്ളത്. സോ നമ്മളുടെയൊക്കെ ലൈഫിലെ ആ ഒരു സ്പെഷ്യൽ പേഴ്സണെ നോക്കി യാർ യാർ ഇവൾ എന്ന് വളരെ സ്നേഹത്തോടുകൂടി പാടാനൊക്കെ ഇനി പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

ക്യൂട്ടി സുരേഷിന്റെ ഒരു സൂപ്പർ ട്യൂബർ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇത്. പ്രസന്റിംഗ് ദ വൈബ്രന്റ് റിപ്പിപ്പി സോങ് ഫ്രം ദി മൂവി സത്യവാൻ സാവിത്രി. കൂടെ പാടാനും ആടാനും ഒക്കെ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇന്നാ പിടിച്ചോ സൂപ്പർ ക്യാച്ചി ആയിട്ടുള്ള ട്രാക്ക്. സാം സിയസ് ആണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിഫൈയിങ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ദിവാകർ, രേഷ്മ ശ്യാം എന്നിവർ ചേർന്നുകൊണ്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണിത്. മോഹൻ രാജനാണ് ഈ ഒരു പാട്ടിന്റെ ലിറിക്സ് പിൻ ചെയ്തിട്ടുള്ളത്. കീർത്തി സുരേഷ്, മിസ്കിൻ, ചറുകേഷ്, ബാലാസരവണൻ, ശില്പ എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഡ്രംസ്റ്റിക്സ് പ്രൊഡക്ഷൻസിന്റെയും സി സ്റ്റുഡിയോസിന്റെയും ബാനറിൽ പ്രവീൺ എസ് വിജയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. സാം സിയസ് ബ്യൂട്ടിഫുള്ളി കമ്പോസ് ചെയ്തിരിക്കുന്ന ആ വൈബ്രന്റ് ആയിട്ടുള്ള ആ സൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. വിത്ത് മീ ആർ ജയിൽ കുട്ടി, ഓൺലി ഓൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ.

ഓർമ്മകളെ പൊന്നാക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹെഡ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പൊ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദ സോങ് ഈസ് ടൈറ്റിൽ ആസ് ലഹർ ഫ്രം ദി മൂവി കോക്ടെയിൽ 2.

ഷാഹിദ് കപൂർ, കൃതി സനൂൻ, രശ്മിക മന്ദാന എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് കോക്ടെയിൽ 2. അതിലെ പാട്ടുകളെല്ലാം സൂപ്പർ ട്രെൻഡിങ് ആയിരുന്നു. ഹോമി അത്തൻജനിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് പ്രീതം ചക്രവർത്തിയാണ്. അമിതാഭ് ഭട്ടാചാര്യയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. അർജിത് സിംഗ് ആണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കോക്ടെയിൽ 2 എന്നുള്ളത്. ദിനേശ് വിജൻ, ലവ് രഞ്ജൻ, പ്രമിത ആർ വിജൻ, അങ്കൂർഗർ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ കോക്ടെയിൽ 2 ലഹർ എന്ന പാട്ട് കേൾക്കാനായിട്ട് പോവാണ് മ്യൂസിക് മപ്പാസിലൂടെ. സോ ലെറ്റ്സ് ദിസ് പ്യാർ കി ലഹർ വാഷ് ഓവർ യു. ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നെക്സ്റ്റ് വീക്കില്. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു എവർഗ്രീൻ ഹിറ്റ്സ് വിത്ത് മീ ആർജെ അനുഷ. അപ്പൊ പഴയ മധുര മനോഹരമായ പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ് നമ്മുടെ എവർഗ്രീൻ ഹിറ്റ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. ആദ്യം തന്നെ 1984 റിലീസായ തറവാട് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് കേൾക്കാം. തുടക്കത്തിൽ തന്നെ നമ്മുടെ കാതുകളിൽ ഒരു മാന്ത്രിക സംഗീതം ഒഴുകിയെത്തുന്ന ഫീലാണ് ഈ പാട്ട് നൽകുന്നത്. ദാസാറിന്റെ ശബ്ദത്തിൽ ശരത് ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ശ്യാം മാസ്റ്റർ ഈണം നൽകിയ മനോഹരമായ ഒരു ഗാനം. സംഗീതത്തിന്റെ 7 സ്വരങ്ങളെയും പ്രകീർത്തിക്കുന്ന ഈ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു പ്രത്യേക ശാന്തത നിറയുന്നത് പോലെ തോന്നും. ഇന്നും സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. അപ്പോൾ 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം എന്ന ഈ പാട്ടാണ് ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സിലെ ആദ്യ ഗാനം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആ ശ്രേയായ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: നന്മത്തെ ജീവിതമാക്കിയ ജാനേമൻ

ചില പാട്ടുകൾ അങ്ങനെയാണ്, അവ വെറുമൊരു ഈണമോ വരികളോ മാത്രമല്ല, അതൊരു ടൈം മെഷീൻ പോലെയാണ്. നമ്മളെ ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ പഴയ ക്യാമ്പസ് ഫ്രണ്ടിലേക്കോ, ജനാലയ്ക്കരികിൽ മഴ പെയ്തു തോർന്ന ആ പഴയ വൈകുന്നേരങ്ങളിലേക്കോ, അല്ലെങ്കിൽ ആരും കാണാതെ കാത്തുവെച്ച പ്രണയത്തിന്റെ ആദ്യ ദിനങ്ങളിലേക്കോ ഒക്കെ കൂട്ടിക്കൊണ്ടുപോകാൻ ആ പാട്ടുകൾക്ക് കഴിയും. അത്തരത്തിൽ ആ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മനോഹരമായ പാട്ടാണ് അടുത്തതായി. മൂടുപടം എന്ന സിനിമയ്ക്ക് വേണ്ടി 1963 പി ഭാസ്കരൻ സാർ ഗാനരചന നിർവഹിച്ച്, MS ബാബുരാജ് സംഗീതം പകർന്ന്, ജാനകി അമ്മ കല്യാണി എന്ന രാഗത്തിൽ പാടി മനോഹരമാക്കിയ തളിരിട്ട കിനാക്കൾ എന്ന പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ചേട്ടാ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
5: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളുമായി എവർഗ്രീൻ ഹിറ്റ്സ് ആണ് കൂടെയുള്ളത് ആർ ജെ അനുഷ. 80s-ലും 90s-ലും റേഡിയോയിലൂടെ ഒഴുകിയെത്തി നമ്മുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ ആ ഈണങ്ങൾ കേൾക്കാനായിട്ട് ദാ ഇതാ ഒരു സമയം. കാലം എത്ര കഴിഞ്ഞാലും പുതിയ ട്രെൻഡുകൾ എത്ര വന്നാലും മനസ്സൊന്ന് ഇടറുമ്പോഴോ അല്ലെങ്കിൽ ഒത്തിരി സന്തോഷിക്കുമ്പോഴോ നമ്മൾ മലയാളികൾ ഇന്നും അഭയം തേടുന്നത് ഈ പാട്ടുകളിലാണ്. ജോൺസൺ മാസ്റ്ററുടെ ആർദ്രതയും ഇളയരാജയുടെ മാന്ത്രികതയും യേശുദാസിന്റെയും ചിത്രചേച്ചിയുടെയും ഒക്കെ ശബ്ദമാധുര്യവും ഒക്കെ തൊട്ടുണർത്തുന്ന ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അത്തരത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നല്ലൊരു പാട്ടാണ് എവർഗ്രീൻ ഹിറ്റ്സിലൂടെ നിങ്ങളുടെ കാതോരം എത്താൻ പോകുന്നത്. ഒറ്റയാൾ പട്ടാളം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പി കെ ഗോപി വരികൾ കുറിച്ച് ശരത് സാർ സംഗീതം പകർന്ന് ജി വേണുഗോപാൽ രാധിക തിലക് എന്നിവർ പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ട് മായാ മഞ്ജലിൽ എന്ന് തുടങ്ങുന്ന ഗാനം ഹംസധ്വനി രാഗത്തിൽ പിറന്ന ഈ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാട്ടാർക്കൊപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപ്പിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

കാലം ഒരുപാട് മുന്നോട്ട് പോയി. നമ്മുടെ കയ്യിലെ കാസറ്റുകളും വാക്മാനും ഒക്കെ മാറിയെന്ന് മൊബൈൽ സ്ക്രീനിലെ ഒരു ക്ലിക്കിലേക്ക് സംഗീതം ചുരുങ്ങിയല്ലേ. എങ്കിലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ നെഞ്ചുരിപ്പ് കൂടും. പണ്ട് ഡയറിയുടെ താളുകളിൽ ഒളിപ്പിച്ചു വെച്ച മയിൽപ്പേലി പോലെ എന്നും മനസ്സിലൊട്ടും തിളക്കം മങ്ങാതെ ഇരിക്കുന്ന ചില നിത്യഹരിത ഗാനങ്ങളുണ്ട്. പാട്ടുകൾ വെറുമൊരു കേൾവിയല്ല, അതൊരു വികാരമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരിക്കാം പലപ്പോഴും ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. ആ പഴയ നിത്യമനോഹരമായ ഗാനങ്ങളുമായി എവർഗ്രീൻ ഹിറ്റ്സിൽ ഞാൻ ആർജെ അനൂഷയാണ്. അടുത്തതായി പ്രേമാഭിഷേകം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസാർ ആലപിച്ച നീലവാനച്ചോലയിൽ എന്ന നല്ലൊരു പാട്ട് കേൾക്കാം. ഗംഗയമരൻ സംഗീതം പകർന്ന് പൂവച്ചൽ ഖാദർ വരികൾ കുറിച്ച് ആഭേരി രാഗത്തിൽ പിറന്ന ഈ പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ

0: ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
1: C-295 വിമാനം അപ്നി പെഹലി ഉഡാൻ പൂരി കീ ഹൈ ഓർ ഐസേ 40 വിമാന ഭാരത് മേ ഹി ബനായെ ജാ രഹേ ഹൈ ഇസ്സേ MSME ഓർ എയ്റോസ്പേസ് സെക്ടർ കോ നയി ശക്തി മിൽ രഹീ ഹൈ റോജ്ഗാർ കേ അവസര ബഢ് രഹേ ഹൈ ഓർ ആത്മനിർഭർ ഭാരത് കാ സങ്കൽപ് ഭീ മജ്ബൂത് ഹോ രഹാ ഹൈ.
0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹീ ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ് പർ 2 ലാഖ് രൂപയ തക് കാ ദുർഘടന ബീമാ മിൽതാ ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പശ്ചിമ ഏഷ്യാമേ ബനി യുദ്ധ കി സ്ഥിതിയോ കോ ദേഖ്തേ ഹുയേ മേനെ ദേശ്വാസിയോ സേ കുച്ച് ആഗ്രഹ കിയേ ഥേ മേ ദേശ് കേ ഹർ നാഗരിക് കാ ആഭാരി ഹൂം കി മേരി അപീൽ കാ ഉന്നോനെ ന സിർഫ് സമർഥൻ കിയാ ബൽകി ഹർ തരഫ് സേ ഉസ്മേ അപ്ന സഹയോഗ് കർ രഹേ ഹേ മുജേ ഇസ് ബാത് കി ഖുശി ഹേ ഇസ് ഗ്ലോബൽ ക്രൈസിസ് കാ ഹം ഭാരതീയ മിൽകർ മുഖാബല കർ രഹേ ഹേ മുജേ വിശ്വാസ് ഹേ ജൻ ഭാഗീദാരി കി യഹി ശക്തി ഹമേ മജ്ബൂതി ദേഗി ഹമേ സഫൽ ബനായേഗി.
0: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
1: സാത്വിയോ മേ അക്സർ കഹതാ ഹൂം ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ ആജ് ദേശ് മേ ഐസേ യുവാഓ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് രഹി ഹൈ ജോ ഖേൽ ഭി രഹേ ഹൈ ഓർ ഖിൽ ഭി രഹേ ഹൈ പഹലേ കി തുൽനാ മേ അബ് കഹീ അധിക് യുവാ ഖേലോ കോ കരിയർ കേ രൂപ് മേ അപ്നാ രഹേ ഹൈ.
0: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിൽസ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80th സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൽസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

എത്രയൊക്കെ പുതിയ പാട്ടുകൾ കേട്ടാലും വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ തനിച്ചിരിക്കുമ്പോഴോ അറിയാതെ മൂളിപ്പോകുന്നത് നമ്മുടെ പഴയ പാട്ടുകളായിരിക്കുമല്ലേ. കാരണം ആ വരികളിൽ ഒരാത്മാവുണ്ടായിരുന്നു, ഹൃദയത്തിൽ തട്ടുന്ന സംഗീതമുണ്ടായിരുന്നു. എത്ര കേട്ടാലും മതിവരാത്ത, എത്ര പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെ സുന്ദരമായ നമ്മുടെ സ്വന്തം മലയാളം മെലഡികൾ. ദാസാറിന്റെയും ജാനകി അമ്മയുടെയും ചിത്രാമ്മയുടെയും ഒക്കെ ശബ്ദങ്ങളും ഭാവങ്ങളും ഒക്കെ നമ്മെ വീണ്ടും പ്രണയിക്കാൻ പഠിപ്പിച്ച ആ സുവർണ കാലഘട്ടത്തിലേക്കാണ് എവർഗ്രീൻ ഹിറ്റ്സിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. നീ മധു പകരൂ എന്ന മൂടൽ മഞ്ഞെന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സ്. ഉഷാ ഖന്ന സംഗീതം പകർന്ന് പി ഭാസ്കരൻ വരികൾ കുറിച്ച് കെ ജെ യേശുദാസ് പാടിയ ഈ പാട്ട് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. വാസ്ഫ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം ഇടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: വിലോ 999.
9: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

തന്റെ സിനിമകളിലൂടെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച ദ സിനിമാറ്റിക് ജീനിയസ് ചിദംബരം എത്തുന്നു ആസ്ഫ്രി എഫ് എം 90 ആർ ജെ ശ്രീശാന്തിനൊപ്പം.

ചില പാട്ടുകളിൽ വളരെ മനോഹരമായിട്ടായിരിക്കും പ്രണയം നിറച്ചിട്ടുണ്ടാവുക. എന്നാൽ പലപ്പോഴും ഒരുപോലെ മധുരിക്കണമെന്നുമില്ല. ചിലപ്പോഴൊക്കെ അതിൽ വിരഹത്തിന്റെ കണ്ണീരുണ്ടാകും, കാത്തിരിപ്പിന്റെ നൊമ്പരമുണ്ടാകും. ഒരുപക്ഷെ പ്രണയത്തെക്കാൾ കൂടുതൽ നമ്മൾ നെഞ്ചോട് ചേർക്കുന്നത് പലപ്പോഴും വിരഹഗാനങ്ങളായിരിക്കുമല്ലേ. കാരണം തോറ്റുപോയ പ്രണയത്തിന്റെ ഓർമ്മകൾക്ക് എപ്പോഴും ഭംഗി കൂടുതലായിരിക്കും. തൂവൽ കൊട്ടാരം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസാറും ചിത്രാമ്മയും പാടിയ ആദ്യമായി കണ്ടനാൾ എന്ന പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സും ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ പിറന്ന ഈ പാട്ടിന് വരികൾ കുറിച്ചിരിക്കുന്നത് കൈതപ്രം സാറാണ്. എത്ര നാൾ കഴിഞ്ഞാലും ഇന്നും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പഴയകാല ഓർമ്മകളും പ്രണയവുമൊക്കെ ഓടിയെത്തുന്ന ഈ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നുള്ളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Dairy Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

ചില പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ആ പഴയ കാല ഓർമ്മകൾ തട്ടിയുണർന്നിട്ടുണ്ടാവും. ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡെസ്കിൽ താളമിട്ട് പാടിയ പാട്ടുകളാകാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആദ്യമായി ഒളിച്ചു കടത്തിയ പ്രണയലേഖനത്തിലെ വരികളാകാം. എങ്കിൽ പിന്നെ ആ ഓർമ്മകൾ എന്തുകൊണ്ട് നമുക്ക് പരസ്പരം പങ്കുവെച്ചുകൂടാം. എവർഗ്രീൻ ഹിറ്റ്സിലൂടെ ആ പഴയ കാലം മധുരമനോഹരമായ പാട്ടുകളാണ് കേട്ടിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓർമ്മകളുടെ താഴ്വരയിലെ മനോഹരമായ നിത്യഹരിത ഗാനങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് മിന്നാരം എന്ന സിനിമയ്ക്ക് വേണ്ടി MG ശ്രീകുമാർ പാടിയ നല്ലൊരു പാട്ടാണ് നിലാവേ മായ്മോ എന്ന പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, SP വെങ്കടേഷ് സംഗീതം പകർന്ന ഈ ഗാനം ഇന്നും സംഗീത പ്രേമികളുടെ ഇഷ്ടഗാനമാണ്. മിന്നാരം എന്ന സിനിമയും ആർക്കും മറക്കാൻ സാധിക്കില്ല. ലാലേട്ടനും ശോഭനയും നിറഞ്ഞാടിയ ഈ സിനിമയിലെ ഈ പാട്ട് തന്നെയാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആ ശ്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ആയി ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണം എങ്കിൽ ഇതാ നിങ്ങൾക്കായി റീൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓൺ യുവർ ആശ്രയ FM 90.
1: റീൽ ചെക്ക്, ഇറ്റ്സ് എവറിതിങ് സിനിമ.

ഗ്രീൻ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. കാലാപാനി ജയിലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു ഭീകരരൂപിയായി ഇരട്ട് വന്ന് വീണുകിടക്കുന്ന സെല്ലുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ആ സിനിമയും അതിലെ രംഗങ്ങളും. പ്രഭാതത്തിലെ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടാകും. അന്തരീക്ഷത്തിൽ പ്രിയദർശന് ഒരു തമാശ ചിത്രം എടുക്കാനാകുമോ? ആ ഒരു ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് തമാശയല്ല, തമാശകളില്ലാത്ത ഒരു പ്രേം ചിത്രം. അതാണ് കാലാപാനി എന്ന സിനിമ. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത കാലാപാനി എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. 1996 റിലീസായ ഈ സിനിമയിലെ മാരിക്കോടിനുള്ളിൽ എന്ന പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. ഇളയരാജ സംഗീതം പകർന്ന ചിത്രാമ്മയും ഇളയരാജയും ചേർന്ന് പാടിയ ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുതഞ്ചേരിയാണ്. ഈ പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് വൈൻഡ് അപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് റേഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പമാൻ. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Odanavattam Pulse Speciality Clinicil ini mudal ella velliyaazhchayum vaigitte 6 mani mudal prashastha physicianum diabetologistumaya Dr. Ranjit Nadinte sevanam labhyamaanu koodathe ella yaazhchagalilum raavile 10 mani mudal dermatology opil Dr. Navadeep Ravikumarinte sevanam labhyamaanu bookinginayi vilikku 0474-2962-150 Pulse Speciality Clinic Odanavattam.
2: You are listening to Ashray FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: check.
1: It's everything cinema.
0: Good afternoon, namaskaram, welcome to Real Check, the complete movie show. ഇന്നത്തെയും പോലെ പുത്തു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റീൽ ചെക്കിൽ ദാ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. ഈ ഒരു വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകൾ റിലീസ് ആയിട്ടുള്ള ഒരു വീക്ക് കൂടിയാണ് കേട്ടോ. സോ സിനിമാ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ പറയാനായിട്ട് ഞാനും ദാ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമായിരുന്നു ബാലൻ ഇതുവരെ. എന്നാൽ ഇനി മുതൽ അത് മലയാള സിനിമയിലെ നവയുഗ സംവിധായകരിൽ ഒരാളായിട്ടുള്ള ചിദംബരം എന്ന യുവ പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തിയ പുതിയ സിനിമ കൂടിയാണ്. പ്രധാന കഥാപാത്രങ്ങളായിട്ട് പുതുമുഖങ്ങൾ എത്തുന്ന ബാലൻ സാധാരണ കാഴ്ചക്കാരെയും സിനിമാ പ്രാന്തന്മാരെയും പിടിച്ചിരുത്തുന്ന ചലച്ചിത്ര അനുഭവം സമ്മാനിക്കുന്ന ഒന്നുകൂടിയാണ്. ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നത് പോലെ ഒരമ്മയ്ക്കും മകനും ചുറ്റും കറങ്ങുകയാണ് ബാലൻ എപ്പോഴും. ആരംഭം മുതൽ അവസാനം വരെ ആ അമ്മയ്ക്കും മകനും ഒപ്പം അദൃശ്യനായിട്ട് താനും സഞ്ചരിക്കുന്നുവെന്ന തോന്നൽ പ്രേക്ഷകനുണ്ടാകും. ബാലൻ എന്ന പേരിനേക്കാൾ മകൻ എന്ന പേരിലെ കൂടുതൽ യോജിക്കുക എന്ന് അവൻ ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനാവില്ല. ഇമോഷനും ത്രില്ലും സമാസമം കൂട്ടിച്ചേർത്തതാണ് ബാലൻ എന്ന സിനിമയുടെ ആദ്യ പകുതി. ആ അമ്മയുടെയും മകന്റെയും സ്നേഹച്ചൂടിൽ അലയുന്നതിനൊപ്പം തന്നെ അവരുടെ കഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള വ്യഗ്രത കൂടി പ്രേക്ഷകനുണ്ടാകും. അലഞ്ഞുതിരിയുന്ന അമ്മയുടെയും മകന്റെയും ജീവിതത്തിലേക്ക് എത്തുന്ന നിരവധി ആയിട്ടുള്ള കഥാപാത്രങ്ങളെ സിനിമയെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഡാർക്ക് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള കഥാപശ്ചാത്തലത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് അമ്മൂമ്മയുടേത് പോലുള്ള ചില കഥാപാത്രങ്ങൾക്കായിട്ടുണ്ട്. ആ അമ്മയ്ക്കും മകനും മാത്രം അറിയാവുന്ന അവർക്കിരുവർക്കും ഇടയിൽ സംഭവിച്ച നിഗൂഢതകളെ അതിന്റെ പരമസ്ഥായിൽ എത്തിച്ചാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. സങ്കീർണം എന്ന് തോന്നിപ്പിച്ചേക്കാവുന്ന ചില ഭാഗങ്ങളിലേക്കാണ് ഈ സിനിമ പിന്നീട് പോകുന്നത്.
2: ഈ പയ്യനെ കണ്ടോ?
3: അഭിജിത് കുമാർ.
0: എന്നാൽ ആദ്യ പകുതി തന്ന കിക്ക് രണ്ടാം പകുതിയിൽ അത്ര അനുഭവപ്പെടില്ല. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ചെറിയ ട്വിസ്റ്റുകളും ത്രില്ലും ഒക്കെയായിട്ട് സിനിമ വീണ്ടും ട്രാക്കിലേക്ക് എത്തുന്നുണ്ട്. ഗസ്റ്റ് റോളിൽ എത്തിയ താരത്തിന്റെ കഥാപാത്രത്തിന് പ്രതീക്ഷിച്ച ഇമ്പാക്ട് ഉണ്ടാക്കാനായോ എന്നത് സംശയമാണ്. അതിശേഷൻ, ഫർസാന, സിനാൻ എന്നീ പുതുമുഖങ്ങളുടെ പ്രകടനമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്. പുതുമുഖങ്ങളുടെ പരിഭ്രമങ്ങളില്ലാതെ പ്രതിഭാധരനെ പോലെ അവർ മൂവരും തങ്ങളുടെ വേഷങ്ങൾ മികച്ചതാക്കി എന്ന് തന്നെ പറയാം. സിനിമ ഇവർക്ക് ചുറ്റും വലം വെച്ച സമയത്ത് പല ഘട്ടങ്ങളിലായിട്ട് കണ്ടുപരിചയിച്ച മുഖങ്ങളും ഒപ്പം എത്തിയിട്ടുണ്ട്. ടൊവിനോ, ജീൻ പോൾ ലാൽ, ബീന ആന്റണി തുടങ്ങിയവരെല്ലാം മികച്ച പെർഫോമൻസ് ആണ് ബാലൻ എന്ന സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻഡ് സുഷിന്റെ സംഗീതവും ഷൈജു ഖാലിദിന്റെ ഫ്രെയിമുകളുമാണ് സിനിമയുടെ ആ ഒരു സോൾ എന്ന് പറയുന്നത്. ഒന്ന് ഒന്നിനോട് അലിഞ്ഞു കിടക്കുന്ന പ്രതീതി അനുഭവപ്പെടാനായിട്ട് സാധിച്ചു. പല ഘട്ടങ്ങളിലും പ്രേക്ഷകനും അതിനൊപ്പം ചേരുന്നുണ്ട്.
3: ും പോയി കഥ ഒന്നും പറഞ്ഞു നോക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. എന്റെ ചക്കനം തേടി വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് ഓടിയാ, അതാണല്ലോ നിന്റെ ഒരു സ്റ്റൈല്.
0: ചിദംബരം എന്ന സംവിധായകൻ തന്റെ പ്രതിഭയുടെ മൂല്യം എത്രത്തോളം എന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ. ജാനേമൻ പോലെയല്ലാത്ത മഞ്ഞുമ്മൽ ബോയ്സ് പോലെ ഒട്ടുമല്ലാത്ത എന്നാൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന മറ്റൊരു കഥ പറച്ചിൽ രീതി. വരും ദിവസങ്ങളിൽ ആദ്യ മൂന്ന് സിനിമയും വിജയിപ്പിച്ച സംവിധായകൻ ഇന്ന് അധികം ആർക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടവും ചിദംബരത്തെ തേടിയെത്തിയേക്കാം. എന്തായാലും ബാലൻ പിച്ച വെച്ച് വിജയത്തിലേക്ക് കുതിക്കട്ടെ. 100% വിജയത്തോടെ മലയാള സിനിമയുടെ നെറുകയിലേക്ക് ചിദംബരം എത്തട്ടെ. അപ്പോ ബാലൻ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി റീൽ ചെക്കിൽ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ഇന്ത്യയുടെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച ദ സിനിമാറ്റിക് ജീനിയസ് ചിദംബരം എത്തുന്നു ആസ്ഫ്രി എഫ് എം 90 ആർ ജെ ശ്രീശാന്തിനൊപ്പം.

0: Check, check.
1: It's everything. Cinema.
0: ബാലൻ എന്ന സിനിമയിലെ കുറിച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പുതു പുത്തൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. പ്രശാന്ത് മോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് സത്യത്തിൽ സംഭവിച്ചത്.
2: പണ്ട് കാലത്ത് എപ്പോഴോ ഈ പറമ്പില് തെങ്ങ് നടാൻ കുഴിയെടുക്കുമ്പോ എന്റെ വല്യപ്പച്ചന് നിധി കിട്ടിയെന്ന് ഒരു കഥയുണ്ട് ഈ നാട്ടില്.
3: ടിപ്പുവിന്റെ പഴയോട്ടകാലത്തെ പല സാധനങ്ങളും ഇതിനു മുമ്പും പല പറമ്പുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
0: ഉദ്യോഗജനകമായിട്ടുള്ള നിമിഷങ്ങളും കുടുംബ ബന്ധങ്ങളുടെ കഥാപരിസരവും ഒരുപോലെ കോർത്തിണക്കിയ ഒരു റിയലിസ്റ്റിക് ഫാമിലി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് സത്യത്തിൽ സംഭവിച്ചത്. പ്രേക്ഷകനെ തുടക്കം മുതൽ ഒടുക്കം വരെ ആകാംക്ഷയുടെ മുനമ്പിൽ നിർത്തുന്നതിനൊപ്പം തന്നെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിന്റെ സ്വാഭാവികതയോടെ കഥ പറയാനായിട്ട് ഈ സിനിമയുടെ സംവിധായകന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. തമാശയും സസ്പെൻസും കൃത്യമായ ഒരു അളവിൽ സംയോജിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. വിദേശത്തെ ജോലിത്തിരക്കുകൾക്കിടയിൽ നിന്നും കിടപ്പിലായിട്ടുള്ള വെള്ളിപ്പച്ചന്റെ പരിചരണ ചുമതലയുമായിട്ടാണ് അഗസ്ത്യ കുട്ടി നാട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. എന്നാൽ നാട്ടിലെത്തിയിട്ടുള്ള അഗസ്ത്യയെ വരവേറ്റത് കുടുംബ വസ്തുവകളുടെ നിയമപരമായിട്ടുള്ള നൂലാമാലകളായിരുന്നു. പ്രതിസന്ധികൾക്ക് മുന്നിൽ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് വെള്ളിപ്പച്ചൻ പണ്ട് പറമ്പിൽ എവിടെയോ കുഴിച്ചിട്ടുള്ള ഒരു നിധിയെ കുറിച്ച് അഗസ്ത്യ കുട്ടി അറിയുന്നത്. പക്ഷേ ആ നിധി കൃത്യം എവിടെയാണെന്നൊരു തുമ്പും ആരുടെയും പക്കൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനിടയിലാണ് വെള്ളിപ്പച്ചനെ പരിപാലിക്കാനായിട്ട് ഒരു ഹോം നേഴ്സ് പെൺകുട്ടി അവിടേക്ക് എത്തുന്നതും അഗസ്ത്യക്ക് അവളോട് പ്രത്യേക താല്പര്യം തോന്നുന്നതും. കഥ പുതിയൊരു തിരിവിലേക്ക് കടക്കുന്നത് പറമ്പിലെ കിണർ വൃത്തിയാക്കാനായിട്ട് വർക്കിച്ചനും മകനും എത്തുന്നതോടുകൂടിയാണ് കേട്ടോ. കിണറിന്റെ ആഴങ്ങളിൽ നിന്ന് അവർക്കൊരു ദുരൂഹമായിട്ടുള്ള കുടം ലഭിക്കുകയാണ്. പറമ്പിൽ നിന്ന് നിധി കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന ആകാംക്ഷ നിറഞ്ഞ ക്വസ്റ്റിലേക്ക് സിനിമ വിരൽ ചൂണ്ടുന്നത് ഇവിടെയാണ്. എന്നാൽ വർക്കിച്ചന് കുടം കിട്ടുന്ന കാഴ്ച അവിചാരിതമായിട്ട് നാട്ടുകാരനായിട്ടുള്ള ഭാസി കാണാനായിട്ട് ഇടയാകുന്നു. നിധി സ്വന്തമാക്കാനായിട്ടുള്ള ആ ഒരു പ്രലോഭനത്തില് രഹസ്യം പുറത്തറിയിക്കാതിരിക്കാനായിട്ട് ഭാസിയെ ഇല്ലാതാക്കാനായിട്ട് വർക്കിച്ചൻ ശ്രമിക്കുന്നതോടെ കുറച്ചുകൂടി അന്തരീക്ഷം വലിഞ്ഞു മുറുകയാണ്. നിധി കൈക്കലാക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്നവരും അതിന് പിന്നിലെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നവരും തമ്മിലുള്ള തീ പാറുന്ന സംഘർഷമാണ് ഈ സിനിമയുടെ കാതൽ എന്ന്
4: പറയുന്നത്.
5: സത്യത്തിൽ എന്താ സംഭവിച്ചത്?
6: സംഭവം നിധിയാ.
7: ഈ ശബ്ദം ഞാൻ എവിടെയാ
8: കേട്ടിട്ടുണ്ടല്ലോ.
9: ഗുൽഷൻ ലാംബ.
5: അതെ സർ.
10: മോളിക്കുട്ടി പറഞ്ഞ നിധി പക്കറ്റി കൂടെ കയറി വരുന്നുണ്ടോ നോക്ക്.
0: യുവതാരങ്ങളായിട്ടുള്ള ആകാശ് മേനോനും ദിൽഷാനയുമാണ് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. തങ്ങളുടെ കഥാപാത്രങ്ങളുടെ വൈകാരികമായിട്ടുള്ള ആഴവും തീവ്രതയും മികച്ച രീതിയിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് ഇരുവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആൻഡ് ചിത്രത്തിലെ മറ്റു പ്രധാന ആകർഷണങ്ങൾ ദിലീഷ് പോത്തരും ജോണി ആന്റണിയുമാണ് കേട്ടോ. ഗൗരവക്കാരനായ എന്നാൽ ഉള്ളിൽ നർമ്മമുള്ള കഥാപാത്രമായിട്ട് ദിലീഷ് പോത്തൻ വീണ്ടും തിളങ്ങിയ സമയത്ത് തനത് ശൈലിയിലൂടെ ഹാസ്യ പ്രകടനങ്ങളിലൂടെ തിയേറ്ററുകളിലെ ചിരി പടർത്താൻ ായിട്ട് നമ്മുടെ ജോണി ആന്റണിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇവരുടെ കോംബോ സീൻസ് സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. കൂടാതെ ശ്രീകാന്ത്, മുരളി, കോട്ടയം രമേശ്, ടി ജി രവി, നസീർ സംക്രാന്തി, ജയകൃഷ്ണൻ, കുളപ്പുള്ളി ലീല, അശ്വതി ശ്രീകാന്ത് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്. സംവിധായകൻ പ്രശാന്ത് മോഹൻ തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങളില്ലാതെ കഥയുടെ റിയലിസ്റ്റിക് ടോൺ നിലനിർത്തിയുള്ള ചിത്രത്തിന്റെ നറേഷൻ ശൈലി ശ്രദ്ധേയമാണ്. ആദ്യ പകുതി മികച്ച രീതിയിലെ സസ്പെൻസ് നിലനിർത്തുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിലെ പ്രവചനീയമായിട്ടുള്ള ട്വിസ്റ്റുകളും ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട് എന്നുകൂടി പറയാം. കഥാപാത്രങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ബാഹുല്യവും അവരുടെ മൂലകഥയുമായിട്ട് കൃത്യമായിട്ട് ബന്ധിപ്പിക്കുന്നതിലെ പരാജയവും സിനിമയുടെ പോരായ്മ ാണ്. എങ്കിലും സാങ്കേതിക വശങ്ങളിൽ ചിത്രം മികച്ചു നിൽക്കുന്ന ഒന്നാണ്.
5: അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് ഒരു പ്ലാൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നി.
11: എനിക്ക് പേടിയൊന്നുമില്ല. എന്റെ
0: ഡിസ്റ്റന്റ് വിനോദ് ജി മധുവിന്റെ സിനിമറ്റോഗ്രഫി ഗ്രാമീണ ഭംഗിയും സസ്പെൻസും അന്തരീക്ഷവും മനോഹരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് കാവാലം ശ്രീകുമാർ നൽകിയിട്ടുള്ള മ്യൂസിക് ചിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നുകൂടിയാണ്. മധു പോളിന്റെ പശ്ചാത്തല സംഗീതം ഉദ്യോഗജനകമായിട്ടുള്ള സീൻസിന് തീവ്രത കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ പുതുമയുള്ള ഒരു പ്രമേയത്തെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ച ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചലച്ചിത്ര അനുഭവമാണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന സിനിമ സമ്മാനിക്കുന്നത്. വലിയൊരു താരനിരയുടെ സ്വാഭാവികമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്. രണ്ടാം പകുതിയിലെ ചില താളപ്പിഴകൾ മാറ്റി നിർത്തുകയാണെങ്കിൽ കുടുംബത്തോടൊപ്പം കണ്ടിരിക്കാവുന്ന ഒരു എന്റർടൈനിങ് മൂവി തന്നെയാണ് കേട്ടോ. ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സസ്പെൻസും നർമ്മവും നിറഞ്ഞ ഈ ഒരു നിധിവേട്ട തിയേറ്ററുകളിൽ തന്നെ ആസ്വദിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ റിയലിസ്റ്റിക് ഫാമിലി ത്രില്ലർ, അതാണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന സിനിമ. അപ്പോ ഈ ഒരു സിനിമയിലെ പാട്ടാകട്ടെ ഇനി റീൽ ചെക്കിൽ.
4: കുത്തിലവാടും കാണട്ടപ്പ ഉച്ചിറമാടനും കണ്ടോട്ടെ അയ്യ അപ്പ ഇന്നത്തെ
6: കരുതി കരുതി കരുതി കുതിന്നത്തെ അയ്യ അപ്പ ഇന്നത്തെ

കാളരാഗത്തിന് നിറഞ്ഞു വിഞ്ഞൊരു സാധാ കാള പണിക്കാള പണിയെടുക്കണ പണിക്കാരേണ്ട കുറുപ്പ് കാട്ടണ കുറുപ്പാണ്ട അയ്യ അപ്പാ ഇന്നത്തെ കാളരാഗത്തിന് നിറഞ്ഞു വിഞ്ഞൊരു സാധാ കാള പണിക്കാള പണിയെടുക്കണ പണിക്കാരേണ്ട കുറുമ്പ് കാട്ടണ കുറുപ്പാണ്ട അയ്യ അപ്പാ ഇന്നത്തെ

0: கத்தை கருதுக்கு திகத்தை கருதுக்கு திகத்தை கருதுக்கு திந்தத்தை ஐயா அப்பா இந்தத்தை கருதுக்கு திகத்தை கருதுக்கு திகத்தை கருதுக்கு திந்தத்தை ஐயா அப்பா இந்தத்தை
1: ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: check.
1: It's everything. Cinema.
0: വർഗം, വാസ്തവം, ഷിക്കാർ, ജോസഫ് തുടങ്ങിയ മികച്ച ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിലൂടെ മലയാളികളുടെ ദൃശ്യബോധത്തെ സ്വാധീനിച്ച സംവിധായകനാണ് എം. പത്മകുമാർ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഉയർ. റോഷൻ മാത്യു നായകനായിട്ട് എത്തിയിട്ടുള്ള ചിത്രം തികച്ചും പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും ജീവിത അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ കഥ ഒരുക്കിയിരിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ ആകാംക്ഷ നിലനിർത്തിയും വൈകാരികമായിട്ടുള്ള അടിത്തറ നൽകിയും പ്രേക്ഷകനെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ കൂടിയാണ് ഉയർ. കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കണ്ണൂരിലെ ധർമ്മടം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷണറി സബ് ഇൻസ്പെക്ടറായിട്ട് അജീബ് റഹ്മാൻ ചാർജ് എടുക്കുന്നതിലൂടെയാണ് സിനിമയുടെ കഥ തുടങ്ങുന്നത്. ബാപ്പയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം സമാധാനപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോഴും കുട്ടിക്കാലത്ത് ഒരു തീവണ്ടി യാത്രക്കിടയിൽ ഒപ്പമുണ്ടായിരുന്ന സഹോദരിയെ നഷ്ടപ്പെട്ടതിന്റെ കനലടങ്ങാതെ ആഴമേറിയ ദുഃഖം അജീബിന്റെ മനസ്സിനെ എപ്പോഴും വേട്ടയാടുന്നുണ്ടായിരുന്നു. അജീബ് ചുമതലയേറ്റ ദിവസങ്ങൾക്കകം സ്റ്റേഷൻ പരിധിയിലുള്ള കൊടുവള്ളിയിലെ വിജനമായൊരു പഴയ കിണറ്റിൽ നിന്ന് ഒരു അജ്ഞാത യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയാണ്. പ്രഥമ ദൃഷ്ട്യാ അതൊരു സാധാരണ അല്ലെങ്കിൽ അസ്വാഭാവിക മരണം എന്ന നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടിയെങ്കിലും കേസിന്റെ ആഴങ്ങളിലേക്ക് അജീബ് ഇറങ്ങിച്ചെന്നതോടെ ചുരുളഴിഞ്ഞത് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ദുരൂഹ സിറ്റുവേഷൻസിൽ അപ്രതീക്ഷിതരായിട്ടുള്ള നിരവധി സ്ത്രീകളുടെ

0: ഒമ്പതാകൽ കേസുകളുടെ ഞെട്ടിക്കുന്ന പേരുകളായിരുന്നു. തീവ്രമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ ഉപജീവനത്തിനായി കർണാടകയിൽ നിന്നും കേരളക്കരയിലേക്ക് കുടിയേറിയിട്ടുള്ള ശോഭ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെന്ന് അജീബ് തിരിച്ചറിയുകയാണ്.
1: സർവീസിൽ ഇപ്പൊ കേറിയ ചോരത്തിളപ്പില് വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട.
2: What about her family?
3: സാർ, രണ്ട് മക്കളുണ്ട്.
4: My goodness.
1: അരേ ഗണേശൻ.
2: ദിഖാതോ, തോഡാ സെൻസിറ്റീവ് ഏരിയ.
0: ആ കൊലപാതകത്തിന്റെ നിഗൂഢമായിട്ടുള്ള ചുരുളഴിക്കാനായിട്ട് അജീബും സീനിയർ സഹപ്രവർത്തകനായിട്ടുള്ള ജോയിയും ചേർന്ന് നടത്തുന്ന അത്യന്തം അപകടകരമായിട്ടുള്ള അന്വേഷണവും അതിന്റെ ക്ലൈമാക്സിൽ അവരെ കാത്തിരിക്കുന്ന ഉത്തരം കിട്ടാത്ത ചില ഞെട്ടിക്കുന്ന സത്യങ്ങളുമാണ് ഉയർ എന്ന സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത്. അഭിനേതാക്കളുടെ തകർപ്പൻ പ്രകടനമാണ് ഉയരിന്റെ ഏറ്റവും വലിയ കരുത്ത്. നായകനായിട്ടുള്ള പ്രൊബേഷണറി എസ്ഐ അജീബ് റഹ്മാൻ എന്ന കഥാപാത്രത്തെ റോഷൻ മാത്യു തികച്ചും പക്വതയോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഒരു തുടക്കക്കാരനായിട്ടുള്ള പോലീസുകാരൻ സ്റ്റേഷനിൽ എങ്ങനെയായിരിക്കുമോ അതിന്റെ പരിചയമില്ലായ്മയും കഠിനാധ്വാനവും റോഷന്റെ ശരീരഭാഷയിലും ഡയലോഗ് ഡെലിവറിയിലും കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാന പോലീസ് വേഷത്തിൽ എത്തിയിട്ടുള്ള ബൈജു സന്തോഷ് കോമഡി ട്രാക്കുകളിൽ നിന്ന് മാറി തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മുഴുനീള പോലീസ് കഥാപാത്രത്തെയാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. ശോഭ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രുതി മേനോന്റെ പ്രകടനവും വൈകാരികമായിട്ടുള്ള സീൻസിലുള്ള മെയ്വഴക്കവും ഏറെ മികച്ചു നിന്നു എന്ന് തന്നെ പറയാം. ഇവരെ കൂടാതെ വിനീത് തട്ടിൽ, ദിവ്യ എം നായർ, ഷാജു ശ്രീധർ, ശ്രീകാന്ത് മുരളി, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ബോളിവുഡ് താരങ്ങളായിട്ടുള്ള സയാമി കേർ, മഹേഷ് ഷെട്ടി എന്നിവരുടെ ആദ്യത്തെ വേഷങ്ങളും ചിത്രത്തിന് കരുത്തു പകരുന്നുണ്ട്. സംവിധായകനായിട്ടുള്ള എം പത്മകുമാർ തന്റെ മുൻകാല ഹിറ്റുകളെ അനുസ്മരിപ്പിക്കും വിധം വളരെ റിയലിസ്റ്റിക് ആയിട്ടും അതേസമയം തന്നെ വേഗതയാർന്നതുമായിട്ടുള്ള നറേഷൻ ശൈലിയിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്.
5: ഇതൊരു മർഡർ ആണെന്നാണ് സാർ പറഞ്ഞത്.
6: എങ്ങളുടെ കൊലത്തൊഴിൽ വിളയാട്ട് ബോംബ് ശേഖരിച്ചു.
5: Ma'am, it's very important that we find these children.
0: ഇലവിട പൂഞ്ചുറയിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥൻ ഷാജി മാറാടും നിഖിൽ കെ മേനോനും ചേർന്നൊരുക്കിയിട്ടുള്ള തിരക്കഥയിൽ പോലീസിന്റെ യഥാർത്ഥ അന്വേഷണ രീതികളും നിയമപരമായിട്ടുള്ള വശങ്ങളും യാതൊരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ലാതെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ രണ്ടാം പകുതിയിലെ പല ഘട്ടങ്ങളിൽ തിരക്കഥയിൽ ചെറിയൊരു ലാഗ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും രഞ്ജൻ എബ്രാഹിമിന്റെ കൃത്യതയാർന്നുള്ള എഡിറ്റിംഗ് സിനിമയെ എവിടെയും മടുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയുടെ സിനിമറ്റോഗ്രഫി കണ്ണൂർ, കുടക്, മുംബൈ തുടങ്ങിയ വിവിധ ലൊക്കേഷനുകളുടെ നിഗൂഢതയും ഭംഗിയും ഒപ്പിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആൻഡ് മണികണ്ഠൻ അയ്യപ്പന്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും സിനിമയുടെ സസ്പെൻസ് മൂഡ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ മികച്ചൊരു തിയേറ്റർ അനുഭവം തരുന്ന ഒരു പക്കാ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ഉയർ. കേവലം കൊലപാതകവും അതിന്റെ പുറകെ പോകുന്ന പോലീസും എന്നതിലുപരി സമൂഹത്തിൽ നടക്കുന്ന ചില ഗൗരവമേറിയ യാഥാർത്ഥ്യങ്ങളിലേക്കും മനുഷ്യന്റെ വൈകാരിക ബന്ധങ്ങളിലേക്കും ഈ സിനിമ വിരൽ ചൂണ്ടുന്നുണ്ട്. പത്മകുമാറിന്റെ ശക്തമായിട്ടുള്ള മേക്കിംഗും റോഷൻ മാത്യു, ബൈജു, കൂട്ടുകെട്ടിന്റെ മികച്ച പെർഫോമൻസും ഒരു യഥാർത്ഥ ഡാർക്ക് ക്രൈം ഡ്രാമയുടെ അനുഭൂതിയും ആഗ്രഹിക്കുന്ന ഏതൊരു സിനിമാ പ്രീമിയം തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഉയർ. വൗ സിനിമാസിന്റെ ബാനറിൽ സന്തോഷ് ത്രിവിക്രമൻ നിർമ്മിച്ച ഈ ഉയർ എന്ന സിനിമ പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ പറയാം. സോ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഉഷിരുള്ള പോലീസ് ത്രില്ലിംഗ് മൂവിയാണ് ഉയർ. റിയൽ ചിക്കാൻ ആസ്ട്രിയ FM 90 വിത്ത് മി ആർ ജെ അനാ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: 2026 ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: צ'ק.
1: It's everything. סינימה.
0: നീരും നരിയുമുള്ള കാട്, പരസ്പരമുള്ള ഭയമാണ് കാടിന്റെ നിഗൂഢതയുടെ അടിസ്ഥാനം. സത്യത്തിൽ ആരാണ് ആ കാടിന്റെ രാജാവ്? അതൊരു കടങ്കഥയാണ്. ആ കടങ്കഥയുടെ പൊരുൾ തേടുകയാണ് മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത അനന്തൻ കാട് എന്ന സിനിമ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റിയൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
2: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.

0: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ഇതുവരെ തീർത്തിട്ടുണ്ട്.
1: അധികാരം, പ്രതികാരം, അതിജീവനം, ഇവയിൽ ഊന്നുന്ന ടെംപ്ലേറ്റിന്റെ ആവർത്തനമാകുമ്പോഴും അനന്തൻകാടിന്റെ പുതുമ ആ കഥ പറയുന്ന പശ്ചാത്തലവും അവ പകർന്നാടുന്ന അഭിനേതാക്കളുമാണ്. പല കാലങ്ങളിൽ പലയിടങ്ങളിലായിട്ടാണ് സിനിമയുടെ കഥ ഇതൾ വിരിയുന്നത്. കണ്ടുകണ്ടു പോകുമ്പോൾ നടക്കുന്ന സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധം പതിയെ തെളിഞ്ഞു വരും. നാടും ഭാഷയും മാത്രമേ മാറുന്നുള്ളൂവെന്നും ഏതു മണ്ണിലും നടക്കുന്ന സംഭവങ്ങൾ വെറും ആവർത്തനം മാത്രമാണെന്ന തിരിച്ചറിവിലേക്കാണ് പ്രേക്ഷകരെ അനന്തൻകാട് എന്ന സിനിമ കൊണ്ടെത്തിക്കുന്നത്. ചിത്രത്തിൽ ശാന്തി അവതരിപ്പിക്കുന്ന കാത്തി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: ഇവിടെ നീതിയുമില്ല, നിയമവുമില്ല. എന്നും പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും അടിമകളെ പോലെ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ജനതയ്ക്ക് അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയൂ എന്നതാണ് വാസ്തവം. എങ്കിലും തലമുറകളായി അവർ പോരടിക്കുന്നു, വർദ്ധിത വീരത്തോടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവരുടെ ചെറിയ സന്തോഷങ്ങളിൽ അഭിമാനം കണ്ടെത്തി തലയെടുപ്പോടെ ജീവിച്ചു മരിക്കുന്നു. കമ്മട്ടിപ്പാടത്തിൽ കണ്ടത് മധ്യ കേരളത്തിലെ ഒരു നഗര നിർമ്മിതിക്ക് അപ്പുറവും ഇപ്പുറവും പെട്ടുപോയ ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണെങ്കിൽ, അനന്തൻകാട് എന്ന സിനിമയിൽ കാണുന്നത് അനന്തപുരിയുടെ രാഷ്ട്രീയ ഭൂപടത്തിലെ നിണമണിഞ്ഞ ആയുധ പോരാട്ടങ്ങളാണ്. കൊല്ലിക്കുന്നതും അതിന്റെ ലാഭം പങ്കുപറ്റുന്നതും അധികാരത്തിലുള്ളവർ, കൊല്ലാനും ചാവാനും വിധിക്കപ്പെടുന്നത് എന്നും സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർ, അവരുടെ നിസ്സഹായ അവസ്ഥയിലേക്ക് കൂടി ഈ സിനിമ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ദ്രൻസ്, മുരളി ഗോപി, ദേവ് മോഹൻ, അപ്പാനി ശരത് ഇവരടങ്ങുന്ന ഒരു സംഘമാണ് ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയുള്ള കൊട്ടേഷനുകൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ സംഘത്തിലേക്ക് എത്തിപ്പെടുകയാണ് ശ്രീലങ്കൻ വേരുകളുള്ള ആര്യയുടെ കഥാപാത്രം.
2: തങ്കച്ചി എന്തവൻ, തമ്പി എന്തവൻ, തകപ്പൻ എന്തവൻ, തായ എന്തവൻ, എന്റെ തായ് മണ്ണോട് ഉണ്മയാണ് മകൻ, തമിഴ്.
1: പ്രേക്ഷകരുമായിട്ട് നല്ലൊരു കണക്ട് സൃഷ്ടിക്കുന്നുണ്ട് ഈ അഞ്ചംഗ സംഘം. പതിവ് പോലെ ഗ്രേ ഷെയ്ഡിലുള്ള കൃഷ്ണേട്ടൻ എന്ന കഥാപാത്രമായിട്ട് അസാധ്യമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇന്ദ്രൻസ് കാഴ്ചവെക്കുന്നത് കേട്ടോ. ചൂളം ഗാനമേള സംഘത്തിന്റെ തലയാണ് ഇന്ദ്രൻസിന്റെ കൃഷ്ണേട്ടൻ. ഗാനമേള മാസ്റ്ററായിട്ടും കൊട്ടേഷൻ സംഘത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടും അതിഗംഭീരമായിട്ടുള്ള ഒരു പകർന്നാട്ടമാണ് ഇന്ദ്രൻസ് നടത്തുന്നത് കേട്ടോ. ആക്ഷൻ സീൻസിലും വൈകാരികമായിട്ടുള്ള സീൻസിലും ഒരുപോലെ മികച്ചു നിന്നു ആര്യ. വെട്രിയായിട്ടും മണിയണ്ണൻ ായിട്ടും ഇരട്ട മുഖമുള്ള കഥാപാത്രമായിട്ട് വിശ്വസനീയമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ആര്യ കാഴ്ചവെക്കുന്നത്. ആൻഡ് തങ്കനായിട്ടെത്തുന്ന മുരളി ഗോപി കരുത്തുറ്റ രീതിയിൽ തന്നെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ജാക്സൺ എന്ന കഥാപാത്രത്തെയാണ് നമ്മുടെ അപ്പാനി ശരത് അവതരിപ്പിക്കുന്നത് കേട്ടോ. സൂഫിയും സുജാതയും ചിത്രത്തിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ദേവ് മോഹന്റെ വേറിട്ട കഥാപാത്രമായി അനന്തൻകാടിലെ മുരളി. അകമേ സ്നേഹം നിറയുന്ന മുരളിയെ പ്രേക്ഷകർക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഞെട്ടിക്കുന്ന മറ്റൊരു പ്രകടനം എന്ന് പറയുന്നത് നമ്മുടെ വിജയരാഘവന്റേതാണ് കേട്ടോ. അദ്ദേഹം ചെയ്തു വെച്ച വില്ലൻ കഥാപാത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവയിൽ തലയുടെ പോട് നിൽക്കുന്ന ഒരു വേഷമാണ് ഈ ചിത്രത്തിലെ കെ മേനോൻ എന്ന ക്യാരക്ടർ. തെലുങ്കിൽ ഹാസ്യ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള സുനിലിന്റെ വില്ലൻ വേഷം ഉഗ്രനായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കൈയടി നേടുന്നുണ്ട് സാബു മോന്റെ പോലീസ് കഥാപാത്രവും. മാത്രമല്ല സ്ത്രീ കഥാപാത്രങ്ങളിൽ പ്രകടനത്തിന് സാധ്യതയുള്ളത് ശാന്തി അവതരിപ്പിച്ച കാത്തിക്ക് മാത്രമാണ്.
3: ഇത് പണ്ടൊരു കാടായിരുന്നു, അതിന്നൊരു നഗരമാണ് അനർബൻ ജംഗിൾ. അവിടുത്തെ വെള്ളക്കൊട്ടാരത്തിൽ നിന്ന് ഭരിക്കുന്നവൻ ആരാണോ അവന്റെ തലയാണ് ആ കാട്, അനന്തൻകാട്.
1: അകമേ പിടിയുമ്പോഴും ഉള്ളതുകൊണ്ട് തോൽക്കാനായിട്ട് തയ്യാറല്ലാത്ത ഉഷിറുള്ള ഒരു പെണ്ണായിട്ട് മികവാർന്ന പെർഫോമൻസ് ആണ് ശാന്തി ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. എസ് യുവയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് കേട്ടോ. രോഹിത് വാര്യത്താണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥ പറച്ചിലിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ ദൃശ്യങ്ങൾ ഒരുക്കാനായിട്ട് ഇരുവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ബി അജിനേഷ് ലോക്നാഥ് ഒരുക്കിയിട്ടുള്ള ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും നല്ലൊരു അനുഭവമാണ് കാഴ്ചവെക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പൊളിറ്റിക്കൽ മാസ് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഡെഫിനറ്റ് ആയിട്ടും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അനന്തൻകാട്. ആദിമകാലം മുതൽ തുടരുന്ന ഇരകളും വേട്ടക്കാരനും തമ്മിലുള്ള പോരാട്ടം പുതിയ ചേരുവകളോടെ അവതരിപ്പിക്കുകയാണ് ഈ സിനിമയിലൂടെ. ബാഹ്യമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്കപ്പുറം ഇരു കൂട്ടരുടെയും മനോനിലകളെ കൂടി അനുഭവിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. ഭയം എന്നത് ഇരകൾ മാത്രം അനുഭവിക്കുന്ന വികാരമല്ല, ഒരു വേള വേട്ടക്കാരനും രുചിക്കുന്നുണ്ട് ഭയത്തിന്റെ ഉമ്മിനി. അന്തിമ വിജയം ആർക്കെന്ന് രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരേ ഒരു ചോരക്കളിയുടെ പേരാണ് അനന്തൻകാട്. മൂർച്ചയേറിയിട്ടുള്ള പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ തന്നെയാണ് അനന്തൻകാട് എന്ന് പറയാം. സോ അനന്തൻകാട് എന്ന സിനിമയിൽ ഒരു പാട്ട് കേൾക്കാം ഇനി റിയൽ ചെക്കിൽ. ഏറ്റവും മികച്ച

0: check.
1: It's everything. Cinema.
2: ധാരാളം സാധ്യതകളുള്ള ജോണറാണ് ഫീൽഗുൾ അല്ലെ. ഒരു തിരക്കഥാകൃത്തിനെയോ സംവിധായകനെയോ സംബന്ധിച്ച അല്പം വെല്ലുവിളി ഉയർത്തുന്നതുമാണ് ഈ ഒരു കാറ്റഗറി. ആ ഒരു വെല്ലുവിളി സമർത്ഥമായിട്ട് മറികടക്കുന്നതാണ് വർഷ വാസുദേവ് എന്ന നവാഗത സംവിധായക ഒരുക്കിയ ചിന്ന ചിന്ന ആസേ എന്ന ചിത്രം.
3: അവളിന് മനതിൽ എത്തനെ കഥകൾ ഉളാവിനാലും വെളിയിൽ ലോകം തുടർന്നേ പോയിക്കൊണ്ടിരുന്നത്.
4: ഈ തമിഴ്നാടും വാരണാസിയും തമ്മിൽ ഒരു പെരിയ കണക്ഷൻ ഇരിക്കും.
2: നമ്മുടെ ഇന്ദ്രൻസും മധുബാലയുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. മലയാള സിനിമാ പ്രേക്ഷകർക്ക് കണ്ടു പരിചയമുള്ള ആശയമാണെങ്കിലും സംവിധാന മികവ് കൊണ്ടും താരപ്രകടനങ്ങൾ കൊണ്ടും കഥാന്ത്യത്തിൽ ഉള്ളു നിറയ്ക്കുന്ന അനുഭവമായിട്ടാണ് ചിന്ന ചിന്ന ആസേ എന്ന സിനിമ എത്തിയിരിക്കുന്നത്. അഭിജിത് ബാബുജിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വാരണാസിയാണ് ചിത്രത്തിന്റെ പശ്ചാത്തലമായിട്ട് എത്തിയിട്ടുള്ളത്. വാരണാസി അല്ലാതെ മറ്റൊരിടവും സിനിമയിലില്ല എന്ന് തന്നെ പറയാം. കോഴിക്കോട്ടുകാരൻ റിട്ടയർഡ് യു പി സ്കൂൾ അധ്യാപകനായിട്ടുള്ള മാധവൻ മാഷും തമിഴ്നാട്ടിൽ നിന്ന് വാരണാസി കാണാനെത്തുന്ന ലീലയുമാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, തികച്ചും അപരിചിതരായിട്ടുള്ള, ജീവിതത്തിന്റെ നല്ലൊരു ഘട്ടം പിന്നിട്ട രണ്ടുപേർ കണ്ടുമുട്ടുന്നതിനായിട്ട് വാരണാസി ഇടയാകുകയാണ്. മാധവൻ മാഷും ലീലയും എങ്ങനെ പരിചിതരാകുന്നുവെന്നും ആ പരിചയം കൂടുതൽ വിശാലമായിട്ടുള്ള അർത്ഥത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുകയാണ്. ഈ വാരണാസി എന്ന് കേൾക്കുമ്പോ പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക ഭക്തിയുടേതായിട്ടുള്ള ഒരു മുഖമായിരിക്കും അല്ലെ. എന്നാൽ ശാന്തതയുടെയും സമാധാനത്തിന്റെയും സൗഹൃദങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും മുഖം കൂടി വാരണാസിക്കുണ്ടെന്ന് ഈ സിനിമ കാട്ടിത്തരുന്നുണ്ട്.
5: പക്കത്തില് ഒരു കോയിൽ ഉണ്ടെച്ചേക്ക.
4: വാരണാസിയിൽ ഒരു ടീമിന്റെ കൂടെ വന്നിട്ട് മിസ്സായ ഒരു സ്ത്രീയാ.
2: ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഒറ്റപ്പെടുന്നവരിലേക്കാണ് ഈ സിനിമയുടെ കണ്ണുകൾ തിരിച്ചിരിക്കുന്നത്. അവർക്കെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ചിന്ന ചിന്ന ആശയകൾ ഉണ്ടെന്നും പല കഥാപാത്രങ്ങളിലൂടെ വർഷ വാസുദേവ് കാട്ടിത്തരുന്നുണ്ട്. മകളുണ്ടെങ്കിലും ഒരുതരം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഇന്ദ്രൻസ് ചെയ്ത കഥാപാത്രമായിട്ടുള്ള മാധവൻ മാഷിന്. തഞ്ചാവൂരിൽ നിന്ന് വാരണാസിയിലെത്തിയ സംഘത്തിലെ ഒരാളായിട്ടുള്ള ലീല ജീവിതകാലം മുഴുവൻ ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ്. ഇരുവരും ഒറ്റപ്പെടലിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയുന്നത് തുറന്ന് സംസാരിക്കുന്ന സമയത്താണ്. ആൻഡ് സംഭാഷണങ്ങളിലൂടെയാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ മുന്നേറുന്നത് എന്ന് തന്നെ പറയാം. കഥാപാത്രങ്ങളുടെ പശ്ചാത്തലവും മാനസികാവസ്ഥയും അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും എല്ലാം സംഭാഷണങ്ങളായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതെല്ലാം മൂർച്ച കുറയാതെ എത്തിച്ചു എന്നിടത്താണ് വർഷ വാസുദേവ് എന്ന സംവിധായിക വിജയിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് വസന്തയാണ്. അഭിനേതാക്കളിലേക്ക് വരികയാണെങ്കിൽ മാധവൻ മാഷായിട്ട് എത്തിയിട്ടുള്ള ഇന്ദ്രൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. വാരണാസിയിലെ ഓരോ ഇഞ്ചും പരിചിതമായിട്ടുള്ള കഥാപാത്രത്തെ നമ്മുടെ ഇന്ദ്രൻസ് മനോഹരമാക്കി എന്ന് തന്നെ പറയാട്ടോ. സൗഹൃദവും പ്രണയവും വിരഹവും വേദനയും എല്ലാം നിറഞ്ഞ മാധവൻ മാഷ് ഇന്ദ്രൻസിന്റെ കരിയറിലെ തന്നെ മറ്റൊരു നാഴികക്കല്ലായിട്ടുള്ള ഒരു കഥാപാത്രമാണ്.
3: സാധാരണമായി ഇപ്പടി വന്നീങ്ക മാട്രവങ്ങ തിരുമ്പ പോവ മാട്ടാങ്ങ ഇങ്ങേ സെത്ത് തുളഞ്ഞിടുവാങ്ങ.
5: எனக்குள்ள ஒரு குட்டி லீலா இருக்கா, அவகிட்ட நான் அடிக்கடி பேசுவேன்.
6: எனக்கு பார்க்கணும் போல இருக்கு, முடியுமா?
3: என்ன லவ்வா,
5: நான் உங்களை நம்பலாமா?
3: ஸ்ட்ரெயிட்டா சொல்லல, சுத்தி வர்றது நம்மளுக்கு செட் ஆவா.
5: நான் உங்களை நம்பலாமா?
2: സംസാരത്തിലും നടപ്പിലും എല്ലാം തന്നെ കോഴിക്കോട്ടുകാരൻ യു പി സ്കൂൾ വാദ്യാറായിട്ട് നിറഞ്ഞാടുകയായിരുന്നു നമ്മുടെ ഇന്ദ്രൻസ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ അവതരിപ്പിച്ച മുഴുനീള നായികാവേഷം മധുബാല ഭംഗിയാക്കി എന്ന് തന്നെ പറയാം. നിരവധി ലെയറുകളുള്ള ഒരു കഥാപാത്രവും ഇത് തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഹൃദയം തുടർന്ന പശ്ചാത്തലവും ഈ ഒരു കഥാപാത്രത്തിനുണ്ട് എന്ന് തന്നെ പറയാട്ടോ. ചിന്ന ചിന്ന ആസേ എന്ന പേരിന് കാരണമായതും ലീല എന്ന കഥാപാത്രം തന്നെയാകാം. ഇടയ്ക്ക് വന്ന് നിമിഷം നേരെ കൊണ്ട് കണ്ണു നനയിക്കുന്നുണ്ട് നമ്മുടെ വിഷ്ണു അഗസ്റ്റയുടെ പേരുള്ള കഥാപാത്രം. ജാഫർ സാദിഖിന്റെ ഷെട്ടിയും അപർണ ബാലമുരളിയുടെ ജാനകിയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. കാളി വെങ്കട്, തമ്പി രാമയ്യ എന്നിവരാണ് മറ്റു വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. ഈ വാരണാസിയിൽ വരുന്നവർ തിരിച്ചു പോകുന്ന സമയത്ത് തങ്ങൾക്ക് പ്രിയപ്പെട്ടത് എന്തെങ്കിലും അവിടെ ഉപേക്ഷിക്കണം എന്നൊരു ചൊല്ല് നിലവിലുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തങ്ങൾക്കിടയിലെ അപരിചിതത്വത്തിന്റെ അതിർവരമ്പുകൾ മാഞ്ഞില്ലാതാവാനായിട്ട് കാരണമായിട്ടുള്ള വാരണാസിയിൽ പരസ്പരം ഉപേക്ഷിക്കുന്നുണ്ട് നമ്മുടെ മാധവൻ മാഷും ലീലയും. വാരണാസിയെ കുറിച്ച് പ്രചരിക്കുന്ന ആ ചൊല്ല് തന്നെയാകാം മാധവൻ മാഷ് ഗംഗാതീരത്തെ ആ പടിക്കെട്ടിൽ ഇരുന്നു കൊണ്ട് ഓർത്തിരിക്കുക. എന്തായാലും ഈ ഫീൽ ഗുഡ് ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സ് തണുപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ചിന്ന ചിന്ന ആസേ എന്ന സിനിമ തരുന്നത് കേട്ടോ. അപ്പോ ചിന്ന ചിന്ന ആസേ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാകട്ടെ ഇനി റീൽ ചെക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നന്മത്തെ ജീവിതമാക്കിയ ജാനേമൻ

ഇന്ത്യയുടെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച ദ സിനിമാറ്റിക് ജീനിയസ് ചിദംബരം എത്തുന്നു ആസ്ഫ്രി എഫ് എം 90 ആർ ജെ ശ്രീശാന്തിനൊപ്പം.

0: check.
1: It's everything. Cinema.
0: നമ്മുടെ തെലുങ്ക് സൂപ്പർ താരം നാനിയെ നായകനാക്കി ശ്രീകാന്ത് ഒഡേല സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ മൂവിയാണ് ദ പാരഡൈസ്. ഈ സിനിമയിലെ വില്ലൻ വേഷം ചെയ്യുന്ന ബോളിവുഡ് താരം രാഘവ് ജുയലിന്റെ ക്യാരക്ടർ ഗ്ലിംസ് വീഡിയോ ദ റിലീസ് ആയിരിക്കാനുണ്ടോ. വിക്രം മാലിക് എന്ന പേരുള്ള നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് രാഘവ് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. കിൽ എന്ന ബ്ലോക്ക് ബസ്റ്റർ ബോളിവുഡ് ചിത്രത്തിലെ വില്ലൻ വേഷത്തിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള താരമാണ് രാഘവ് ജുയാൽ. 26 ഓഗസ്റ്റ് 2021 ഈ ഒരു സിനിമ ആഗോള റിലീസ് ആയിട്ട് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. ദസറ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം നമ്മുടെ നാനി ശ്രീകാന്ത് ഒഡേല ടീം ഒന്നിക്കുന്ന ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദസറയുടെ നിർമ്മാതാവായിട്ടുള്ള സുധാകർ ചെറുകുറിയാണ്. ശ്രീലക്ഷ്മി വെങ്കടേശ്വര സിനിമാസിന്റെ ബാനറിലാണ് അദ്ദേഹം ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. ആൻഡ് സ്റ്റൈലിഷ് വില്ലൻ ആയിട്ടാണ് നമ്മുടെ രാഘവ് ജുയലിനെ ഗ്ലിംസ് വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കഴുത്തിൽ ഒട്ടേറെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ലുക്കില് നായകനായിട്ടുള്ള നാനിയുടെ ജഡാൽ എന്ന കഥാപാത്രത്തെ തേടിയെത്തുന്ന വിക്രം മാലിക് എന്ന കഥാപാത്രത്തെ സ്റ്റൈലിഷ് എൻട്രിയാണ് ഗ്ലിംസ് വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ചിത്രത്തിലെ ആദ്യ ഗാനമായിട്ടുള്ള ആയാഷർ റിലീസ് ആവുകയും ആഗോളതലത്തിൽ തരംഗമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഗാനത്തിൽ നമ്മുടെ നാനി കാഴ്ചവെച്ചിട്ടുള്ള ഐക്കോണിക് ഹുക്ക് സ്റ്റെപ്പും ആഗോളതലത്തിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അനിരുദ്ധ് രവിശങ്കറാണ് ഈ ഗാനത്തിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ജേഴ്സി, ഗ്യാങ് ലീഡർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നാനിയും സംഗീത സംവിധായകനായിട്ടുള്ള അനിരുദ്ധും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് ദ പാരഡൈസ്. അതുമാത്രമല്ല, നമ്മുടെ നാനിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസ് ആയിട്ടാണ് ദ പാരഡൈസ് എന്ന മൂവി എത്താനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മുടെ നാനിയുടെ ആരാധകരും സിനിമാ പ്രേമികളും ഏറെ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്.
2: Welcome to Jadal Zamana. Chota Malik, naam mera coffee.
0: ബോളിവുഡ് താരം രാഘവ് ജുയാൽ, സമ്പൂർണേഷ് ബാബു, മോഹൻ ബാബു, സൊണാലി കുൽഖർണി, ഈശ്വരി റാവു, രാജ രവീന്ദ്ര, തനികേല ഭരണി, MS ചൗധരി, രാം ജഗൻ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ബംഗാളി, ഇംഗ്ലീഷ്, സ്പാനിഷ് ലാംഗ്വേജസിലാണ് ഈ ഒരു സിനിമ എത്താനായിട്ട് പോകുന്നത് കേട്ടോ. എന്തായാലും നാനി ഫാൻസൊക്കെ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ദ പാരഡൈസ്. റീൽസ് കാണാൻ ശ്രീ ഐ ഫോം 90 with me RJ Anamika.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: check.
1: It's everything cinema.
0: യെസ്, അങ്ങനെ പുത്തു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ ധനുഷിനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഓം. ഈ ഒരു സിനിമയുടെ ടീസർ റിലീസ് ആയിരിക്കാനോട്ടോ.

ട്രെയിലറിൽ നമ്മുടെ തനുഷിന്റെ കഥാപാത്രത്തിന്റെ ഇൻട്രോ സീനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളത്തിന്റെ സൂപ്പർ താരം നമ്മുടെ മമ്മൂക്ക നിർണായകമായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ടീസറിൽ മമ്മൂട്ടിയെ കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. 2026 ഒക്ടോബർ 16 ഈ ഒരു സിനിമ ആഗോള റിലീസ് ആയിട്ട് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ധനുഷിന്റെ വണ്ടർ ബാർ ഫിലിംസ് ആർ ടേക്ക് സ്റ്റുഡിയോസ് ആയിട്ട് സഹകരിച്ചാണ് ഈ ഒരു പാൻ ഇന്ത്യൻ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ടുള്ള അമരന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കുന്ന സിനിമ കൂടിയാണ് ഔ. ഈ ഒരു സിനിമയിൽ നായികയായിട്ട് എത്താനായിട്ട് പോകുന്നത് നമ്മുടെ സായി പല്ലവിയാണ്. അതുപോലെ തന്നെ ശ്രീലീലയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്.

ഓം ചാപ്റ്റർ 1 എന്ന പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈൻ ഉധിരം ദ ബ്ലഡ് വുഡ് എന്നാണ്. പക്ക മാസ് ആക്ഷൻ ഡ്രാമയായിട്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ആൻഡ് അത് മാത്രമല്ല, 8 വർഷത്തിന് ശേഷം നമ്മുടെ മമ്മൂക്ക തമിഴിൽ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഓം. 2018 റാം ഒരുക്കിയിട്ടുള്ള പേരൻപ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂക്ക അവസാനമായിട്ട് തമിഴിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് മാരി 2 എന്ന സിനിമയ്ക്ക് ശേഷം ധനുഷ് സായ് പല്ലവി ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഓ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തെന്നിന്ത്യൻ മ്യൂസിക് സെൻസേഷൻ ആയിട്ടുള്ള സായ് അഭ്യങ്കർ ആണ് D55 സംഗീതമൊരുക്കുന്നത്.

സായ് സംഗീതം ഒരുക്കുന്ന ആദ്യ ധനുഷ് മൂവി കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രൻസും സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാർത്തികേയ എന്ന പേരുള്ള കഥാപാത്രത്തിനാണ് നമ്മുടെ മമ്മൂക്ക ജീവൻ നൽകുന്നത് എന്ന് സംവിധായകൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി ലാംഗ്വേജസിലാണ് എത്താനായിട്ട് പോകുന്നത്. എന്തായാലും 8 വർഷത്തിന് ശേഷം നമ്മുടെ മമ്മൂക്ക തമിഴിൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ധനുഷ് മൂവിയാണ് ഓ. അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാം. റീൽസ് കാണാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായതാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: Check.
1: It's everything. Cinema.
0: മെയ് 29 അന്നൊരു സിനിമ റിലീസാകുന്നു. ആ ഒരു സിനിമ ആഗോളതലത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അന്ന് ക്യാമ്പസുകളെ തന്നെ ഇളക്കി മറിച്ച ഒരു സിനിമയായിരുന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാരും മുഖത്ത് ഒരുപാട്

പീപ്പിൾസുള്ള ഒരു പെൺകുട്ടി വന്ന് നമ്മുടെയൊക്കെ മനസ്സിനെ കീഴടക്കിയ ഒരു സിനിമ. പറഞ്ഞു വരുന്നത് പ്രേമം സിനിമയെ കുറിച്ചാണ് കേട്ടോ. അന്നത്തെ ഒരു കാലത്ത്, പ്രത്യേകിച്ച് 2015 എന്ന ആ ഒരു വർഷം, പ്രേമം ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതല്ല. അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയത് അല്ലെങ്കിൽ സ്കൂളുകളിലും കോളേജസിലും ഒക്കെ ഒട്ടുമിക്ക എല്ലാ ആൺകുട്ടികളും യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ് കോഡ് ആയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള മുണ്ട്. ഗേൾസിന്റെ മുഖത്തെ പിമ്പിൾസ് ഒരു പ്രശ്നമേ അല്ല എന്ന് കാണിച്ചു തന്ന ഒരു സിനിമ കൂടിയായിരുന്നു പ്രേമം. ഇപ്പൊ എന്തിനാണ് ഈ പ്രേമം സിനിമയെ കുറിച്ച് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ആ ഒരു കൂട്ടുകെട്ട് അൽഫോൻസ് പുത്രൻ നിവിൻ പോളി കോമ്പൂത വീണ്ടും എത്തുകയാണ് കേട്ടോ. പറഞ്ഞു വരുന്നത് അൽഫോൻസ് പുത്രന്റെ വിജയം എന്ന സിനിമയെ കുറിച്ചാണ്. ഈ ചിത്രത്തിന്റെ കഥയും എഡിറ്റിംഗും നിർവഹിക്കുന്നത് നമ്മുടെ അൽഫോൻസ് പുത്രൻ തന്നെയാണ്. സിനിമയുടെ ടൈറ്റിൽ ടീസർ ദ റിലീസ് ആയിരിക്കാണ് കേട്ടോ.

0: നമ്മുടെ പ്രേമം ലുക്കിലെ കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടും ധരിച്ച ഒരു കാറ്റാടി പാടത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന നമ്മുടെ അൽഫോൻസ് പുത്രനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ടീസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്ഷമനായിട്ട് നിൽക്കുന്ന അൽഫോൻസിന്റെ മുൻപിലേക്ക് പൊട്ടി പറത്തിക്കൊണ്ട് ഒരു ബൈക്ക് റേസിംഗ് സംഘം എത്തുകയാണ്. സംഘത്തിന്റെ വരവോടുകൂടി നിശ്ചലമായിട്ട് നിന്ന കാറ്റാടികൾ പൊടുന്നരെ അനങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ഗരവേഗത്തിൽ പായുന്ന ബൈക്ക് സംഘത്തോട് അൽഫോൻസ് ലിഫ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം നിർത്താതെ പാഞ്ഞു പോകുകയാണ്. അതിനിടയിൽ മണ്ണിൽ കാണുന്ന വണ്ടിന്റെയും ഉറുമ്പിന്റെയും ദൃശ്യങ്ങൾ ഫോണിൽ പകർത്താനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ അൽഫോൻസ് പുത്രൻ. അപ്പോഴാണ് ബൈക്ക് റേസിംഗ് താരത്തിന്റെ വേഷവിധാനത്തിൽ ഒരു യുവാവ് ബൈക്ക് നിർത്തി അൽഫോൻസിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഇതാര് ഡാഫ്റ്റ് പങ്ക് കേരളത്തിലോ എന്നായിരുന്നു അൽഫോൻസിന്റെ ആത്മകഥ. ഹെൽമെറ്റ് ധരിച്ച് നിൽക്കുന്ന യുവാവിനെ സൂക്ഷിച്ചു നോക്കിയ അൽഫോൻസിന് അപ്രതീക്ഷിതമായിട്ടൊരു കരുണത്തടി ലഭിക്കാനുണ്ടോ? ആരാണെന്ന് ചോദിക്കുന്ന അൽഫോൻസിന് മുമ്പിലേക്ക് ഹെൽമെറ്റ് നീക്കി നമ്മുടെ നിവിൻ പോളി സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു.
1: നീയായിരുന്നാ, നിന്നെ ഞാൻ കുറെ നാളായി തപ്പി നടക്കുകയായിരുന്നു. ഇവിടെ വിളിച്ചിരിക്കുന്നല്ലേ, എന്താ പരിപാടി?
2: ഞാനിവിടെ മറ്റേ തുമ്പി ഉറുമ്പ് മറ്റേ കുഴിയാനാലത്തെ സാധനമൊക്കെ ഫോട്ടോ എടുത്ത് ഇരിക്കായിരുന്നു.
0: എവിടെയായിരുന്നു എന്നാണ് നമ്മുടെ നിവിന്റെ ക്വസ്റ്റ്യൻ. ഒടുവിൽ അൽഫോൻസ് പുത്രനെ റേസിംഗ് ബൈക്കിൽ കയറ്റിയിരുത്തി ഇരുവരും ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്. ഇതൊക്കെയാണ് ടീസറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് നമ്മുടെ നിവിൻ പോളിയുടെ 50-ാമത്തെ മൂവി കൂടിയാണ് വിജയം, അൽഫോൻസിനൊപ്പമുള്ള 3-ാമത്തെ ചിത്രവും. ബൈക്ക് റേസർ ആയിട്ടുള്ള കഥാപാത്രത്തെയാണ് നമ്മുടെ നിവിൻ അവതരിപ്പിക്കുന്നത് കേട്ടോ. പരസ്പരം ട്രോളുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ ആരാധകർക്കിടയിൽ വൻ ഹിറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വലിയൊരു ബ്രേക്കിന് ശേഷമാണ് നമ്മുടെ അൽഫോൻസ് സംവിധായക കുപ്പായം അണിയുന്നത് കേട്ടോ. പോളി ജൂണിയർ പിക്ചേഴ്സിന്റെ ബാനറിലെ ടൗൺസ് ആൻഡ് ടോണിയും സുനിൽ രാമടിയും ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഷിനോൻസ് ആണ് ഡിഒപി ചെയ്തിരിക്കുന്നത്. ആൻഡ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് സ്റ്റീവ് കോട്ടൂർ ആണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ ശബരീഷ് വർമ്മയും സെബാറ്റോമിയും ഒന്നിക്കുന്ന ടൈറ്റിൽ ഗാനവും ആരാധകർക്കിടയിൽ ചർച്ചയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയാം.
1: മനസ്സിലായില്ല, അതാണ് നിന്റെ പ്രശ്നം. പരിപാടി

എന്നാലും വീണ്ടും ഒരു തകർപ്പൻ ഹിറ്റടിക്കാനായിട്ട് നമ്മുടെ അൽഫോൺസ് പുത്രൻ നിവിൻ പോളി കോംബോ ദാ എത്തിയിരിക്കുകയാണ്. എന്നാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാമല്ലേ. അപ്പോ ഈ ഒരു സിനിമയുടെ വിശേഷത്തോടു കൂടി ഇന്നത്തെ റീൽ ചെക്ക് ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നല്ല അടിപൊളി കളക്ഷൻസ് നമ്മുടെ വിശേഷങ്ങളുമായിട്ട് റീൽ ചെക്കിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സഞ്ചാരിയുമായിട്ടായ ഇന്നത്തെയും പോലെ മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
0: ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് പച്ചപ്പും കുളിരും നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെയാണ്. കൊല്ലം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി മലയോര സൗന്ദര്യം നുകർന്ന് പുനലൂരും തെങ്കാശിയും പിന്നിട്ട് ചെന്നെത്തുന്ന ഒരു മാന്ത്രിക ഭൂമിയിലേക്കാണ്. അതാണ് ചെങ്കോട്ട. ഭൂമിശാസ്ത്രപരമായിട്ട് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലാണെങ്കിലും നമ്മുടെ കൊല്ലവുമായിട്ട് ഹൃദയം കൊണ്ട് ചേർത്ത് നിൽക്കുന്ന ഒരു അതിർത്തി പട്ടണമാണ് ചെങ്കോട്ട. പണ്ടത്തെ തിരുവിതാംകൂർ രാജഭരണകാലം മുതൽക്ക് കേരളവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് കേട്ടോ ഈ ഒരു സുന്ദരമായ ഭൂമിക്ക്.

കണ്ണുകൾക്ക് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇങ്ങോട്ടേക്കുള്ള യാത്രയെ നമ്മളെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചരിത്ര പ്രസിദ്ധമായ കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിലൂടെയുള്ള ആ ഒരു യാത്ര, പ്രകൃതി ഒളിപ്പിച്ചു വെച്ച പച്ചപ്പും തുരങ്കങ്ങളും കാൽപാലങ്ങളും താണ്ടി ട്രെയിൻ മുന്നോട്ട് കുതിക്കുമ്പോൾ മനസ്സ് പാറിപ്പറക്കും. ബ്രിട്ടീഷ് കാലത്ത് ചുണ്ണാവും കരിപ്പട്ടിയും ചേർത്ത മിശ്രിതം കൊണ്ട് നിർമ്മിച്ച തനത് കരിങ്കല്ലിൽ തീർത്ത 13 കണ്ണറ പാലം ഈ വഴിയിലൂടെ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് കേട്ടോ. തമിഴ് സംസ്കാരത്തിന്റെ സ്പന്ദനവും മലയാളത്തിന്റെ കുളിർമയും ഒരുപോലെ ചേർന്നൊഴുകുന്ന ഒരു മണ്ണാണിത്. പ്രശസ്തമായ കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്കും താലോലിക്കുന്ന തെങ്കാശിയിലെ നെൽപ്പാടങ്ങളിലേക്കും വാതിൽ തുറക്കുന്ന ഒരിടമെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴെങ്കിലും തിരക്കുകളിൽ നിന്നൊക്കെ ഒളിച്ചോടാനായിട്ട് ഒരാഗ്രഹമൊക്കെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ആര്യങ്കാവ് ചുരമും താണ്ടി ഈ ചെങ്കോട്ടയിലേക്ക് ഒരു ട്രെയിൻ യാത്ര പോകണം. പ്രകൃതി അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ടാകും.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
4: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: നന്മത്തെ ജീവിതമാക്കിയ ജാനേമൻ

അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച ദ സിനിമാറ്റിക് ജീനിയസ് ചിദംബരം എത്തുന്നു ആസ് ഫ്രീ ആയ FM 90 ൽ RJ ശ്രീശാന്തിനൊപ്പം.

1956 സംസ്ഥാന പുനഃസംഘടന നടക്കുന്നത് വരെ ചെങ്കോട്ട താലൂക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ, അതായത് അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ അതിർത്തികൾ തിരിഞ്ഞപ്പോൾ തമിഴ് സംസാരിക്കുന്ന ഭൂരിപക്ഷമുള്ള ചെങ്കോട്ട പിന്നീട് അങ്ങോട്ട് തമിഴ്നാടിനോട് ചേർക്കപ്പെടുകയായിരുന്നു. ഈ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. തമിഴിൽ ചെൻ എന്നാൽ ചുവപ്പ് എന്നും കോട്ടയെന്നാൽ കോട്ടയെന്നുമാണ് അർത്ഥം. നഗരത്തിന്റെ പ്രവേശന കവാടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചുവന്ന കോട്ടയിൽ നിന്നാണ് കേട്ടോ ചെങ്കോട്ട എന്ന ഈ ഒരു പേര് വന്നത്. 1904 ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ഈ പാത കമ്മീഷൻ ചെയ്തത്. തിരുവിതാംകൂർ രാജ്യത്തെ ആദ്യത്തെ റെയിൽവേ ലൈൻ കൂടിയാണ് കേട്ടോ ഇത്. പശ്ചിമഘട്ട മലനിരകളൊക്കെ തുരന്ന് പാതയുണ്ടാക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു. കപ്പൽ മാർഗം തൂത്തുക്കുടി തുറമുഖത്തെ എത്തിച്ച ട്രെയിൻ എഞ്ചിന്റെ ഭാഗങ്ങൾ കാളവണ്ടികളിലാണ് മലമുകളിലേക്ക് എത്തിച്ചത്. അങ്ങനെ അസംബിൾ ചെയ്തുവെന്നാണ് പറയുന്നത്. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ആര്യങ്കാവ് പുളിയറ തുരങ്കത്തിന് ഏകദേശം 680 മീറ്റർ നീളം വരും. ഇത് കടക്കുമ്പോൾ ഇന്നും യാത്രക്കാരിൽ വല്ലാത്തൊരു ആവേശം നിറയും. പാലക്കാട് ചുരം കഴിഞ്ഞാൽ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മലയോര പാതയാണ് കേട്ടോ ഈ ഒരു ചെങ്കോട്ട. പിന്നെ രുചിയുടെ ഒരു ലോകം കൂടിയാണ് ഇവിടെ. ചെങ്കോട്ടയിലെ ബോർഡർ പൊറോട്ടയും നാടൻ കോഴിക്കറിയും, ബോർഡർ ചിക്കൻ എന്നും ഇത് അറിയപ്പെടും കേട്ടോ. ഇത് കഴിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. യാത്രാപ്രേമികൾക്കിടയിൽ വളരെ പ്രശസ്തമാണ് ഈ ഒരു കൂട്ട്. കേരള തമിഴ്നാട് ശൈലികൾ കലർന്ന തനത് രുചി കൂടിയാണ് കേട്ടോ ഈ ഒരു ബോർഡർ പൊറോട്ടയും നാടൻ കോഴിക്കറിയും. നമ്മൾ ഇന്ന് കാണുന്ന ചെങ്കോട്ട പണ്ട് നമ്മുടെ കൊല്ലം ജില്ലയുടെ താലൂക്കായിരുന്നു. 1956 വരെ ചെങ്കോട്ട തിരുവിതാംകൂറിന്റെ മണ്ണായിരുന്നു. അന്നത്തെ ആ രാജകീയ പ്രൗഢിയും സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുപോകാൻ ബ്രിട്ടീഷുകാർ വെച്ച ആദ്യത്തെ ട്രെയിൻ പാതയുടെ കഥയുമൊക്കെ ചെങ്കോട്ടയുടെ കാറ്റിലുണ്ട്. അവിടെ ചെന്നാൽ ചൂടുള്ള ബോർഡർ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൂട്ടി ഒരു പിടിയും പിടിക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticket um visa yumini mithamaya nirakkil. Campus Travels, Kottarakara. Contact 9958731115. Odanavattam Pulse Speciality Clinicil ini mudal ella velliyazhchayum vaikitta 6 mani mudal prashastha physicianum diabetologistumaya Dr. Ranjith Nadinte sevanam labhyamaanu. Koodathe ella yaraazhchakalilum raavile 10 mani mudal dermatology OP-il Dr. Navadeep രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-2962-150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: You are listening to Ashraya FM 90, Nadinoppam, Naattarkoppam.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

കത്തുന്ന വേനലിൽ നിന്നൊക്കെ മാറി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തണുപ്പേകാൻ പറ്റിയ ഒരു കിടിലൻ യാത്ര പ്രതീക്ഷിക്കുന്നവർക്ക് പോകാൻ പറ്റിയ നമ്മുടെ ദക്ഷിണേന്ത്യയുടെ പ്രകൃതിദത്ത സ്പാ എന്നറിയപ്പെടുന്ന നമ്മുടെ ചെങ്കോട്ടയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു മാന്ത്രിക സ്ഥലം, അതാണ് കുറ്റാലം വെള്ളച്ചാട്ടം. പശ്ചിമഘട്ട മലനിരകളിലെ ഔഷധ ചെടികളെയും കാട്ടുചെടികളെയും ഒക്കെ തഴുകി തലോടിയാണ് കുറ്റാലത്തെ വെള്ളം താഴേക്ക് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ക്ഷീണമൊക്കെ മാറി ഒരു പ്രത്യേക ഉന്മേഷം കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ആയുർവേദ കുളി മസാജ് എന്ന് വേണമെങ്കിൽ പറയാം. കുറ്റാലത്തെത്തി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമല്ല കേട്ടോ, 9 വ്യത്യസ്ത വെള്ളച്ചാട്ടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെയിൻ ഫോൾസ്. ഏതാണ്ട് 60 മീറ്റർ ഉയരത്തിൽ നിന്ന് പാറക്കെട്ടുകളിലൂടെ ആർത്തുലച്ച് പെയ്യുന്ന ആ കാഴ്ച കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. പിന്നെ അവിടുത്തെ മറ്റൊരു കൗതുകമാണ് ഐന്ദരുവി അഥവാ 5 ഫോൾസ്. ഒരു 5 തലയുള്ള സർപ്പത്തെ പോലെയാണ് 5 കൈവഴികളായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. ഇതുകൂടാതെ വനത്തിനുള്ളിൽ ഒളിച്ച ഹണി ഫോൾസും ശാന്തമായി ഒഴുകുന്ന ടൈഗർ ഫോൾസും ഒക്കെ കുറ്റാലത്തിന്റെ ഭംഗി കൂട്ടുന്നവയാണ്. തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണെങ്കിലും നമ്മുടെ കേരളത്തിലെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തു നിന്നും വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പ്രത്യേകിച്ച് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സീസണിൽ ഇവിടുത്തെ കാറ്റും ചാറ്റൽ മഴയും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ചന്തമാണ് കേട്ടോ. കുറ്റാലത്ത് 9 വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊന്നാണ് പേരാരുവി. മെയിൻ ഫോൾസ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്. മറ്റൊന്ന് ചിറ്റാരുവി, സ്മോൾ ഫോൾസ്, കുട്ടികൾക്ക് കുളിക്കാൻ പറ്റിയ ചെറിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. പിന്നെ ഐന്ദരുവി, 5 കൈവഴികളായി ഒഴുകുന്ന ഒരു സുന്ദര രൂപം പോലെ ഇത് കാണപ്പെടും. പിന്നെ ചെമ്പകദേവി ഫോൾസ്, കാട്ടുചെമ്പക മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടം ആയതുകൊണ്ടാണ് ചെമ്പകദേവി ഫോൾസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനടുത്ത് ഒരു പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രവുമുണ്ട്. മറ്റൊരു വെള്ളച്ചാട്ടമാണ് തേനരുവി. പാറക്കെട്ടുകളിൽ വലിയ തേനീച്ച കൂടുകൾ ഉള്ളത് കൊണ്ട് വന്ന പേരാണ് കേട്ടോ തേനരുവി എന്നുള്ളത്. കാടിനുള്ളിൽ ട്രക്കിംഗ് നടത്തി വേണം ഇവിടെ എത്താനായിട്ട്. പിന്നെ പുലിയരുവി, പണ്ട് കടുവകൾ വെള്ളം കുടിക്കാനായിട്ട് വന്നിരുന്ന ഇടമെന്ന് പറയപ്പെടുന്നു. അതുകൂടാതെ പഴയ കുറ്റാലം, തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായി കുളിക്കാൻ പറ്റിയ ഇടമാണ് കേട്ടോ പഴയ കുറ്റാലം. അതുകൂടാതെ പഴത്തോട്ട അരുവിയുമുണ്ട്. VIP ഫോൾസ് എന്നും അറിയപ്പെടും, ഫ്രൂട്ട്സ് ഗാർഡൻ ഫോൾസ് എന്നും പറയും. സർക്കാർ ഫലവൃക്ഷത്തോട്ടത്തിന് ഉള്ളിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടം ആയതുകൊണ്ടാണ് VIP ഫോൾസ് എന്ന പേരുകൂടി വന്നത്. പിന്നെ പാലരുവി, ഇത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കേരളത്തിലെ ആര്യങ്കാവിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. തമിഴ്നാട്ടിലെ ഊട്ടി, പാവങ്ങളുടെ ഊട്ടി എന്നും കൊടൈക്കനാൽ തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകളിലേക്ക് പോകാൻ സാധിക്കാത്ത, സാധാരണക്കാർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ആസ്വദിക്കാൻ പറ്റിയ മികച്ച കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കുറ്റാലത്തെ തദ്ദേശവാസികൾ പാവങ്ങളുടെ ഊട്ടി എന്ന് ഈ ഒരു പ്രദേശത്തെ വിളിക്കാറുണ്ട്.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.

കുറ്റാലം സീസണും ചാരൽക്കാറ്റും. സാധാരണയായിട്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് കുറ്റാലം സീസൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മുടെ കേരളത്തിൽ പെയ്യുമ്പോൾ പശ്ചിമഘട്ട മലനിരകൾ കടന്ന് തമിഴ്നാട്ടിലേക്ക് വീശുന്ന തണുത്ത കാറ്റും നേരിയ ചാറ്റൽ മഴയുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ തണുത്ത ചാറ്റൽ മഴയെ തമിഴിൽ സാരൽ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട് ടൂറിസം വകുപ്പ് എല്ലാ വർഷവും ഇവിടെ സാരൽ വീഴ എന്ന പേരിൽ വലിയൊരു സാംസ്കാരിക ഉത്സവം നടത്താറുണ്ട്. കുറ്റാലത്ത് പോകുന്നവർ ഒരിക്കലും വിട്ടുപോകാതെ കഴിക്കുന്ന ഒന്നാണ് അവിടുത്തെ ചൂടുള്ള നാടൻ തിരുനെൽവേലി ഹൽവ. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള കടകളിൽ രാത്രി വൈകിയും ചൂടോടെ ഇത് ലഭിക്കും. ഇതിനൊപ്പം കുടിക്കാൻ കിട്ടുന്ന കട്ടിപ്പാലിൽ കാഷ്യനട്ടും കുങ്കുമപ്പൂവും ഔഷധങ്ങളും ചേർത്ത മസാലപ്പാലും ഇവിടുത്തെ തണുത്ത രാത്രികളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുറ്റാലത്ത് പോയിട്ട് അവിടുത്തെ ചൂടുള്ള ഹൽവയും മസാലപ്പാലും കഴിച്ചില്ല എങ്കിൽ ആ യാത്ര കംപ്ലീറ്റ് ആകില്ല കേട്ടോ. കരിമ്പട്ടിപ്പാവും നെയ്യും ചേർത്തുണ്ടാക്കുന്ന ആ തിരുനെൽവേലി ഹൽവ നാവിൽ വെച്ചു കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അതിൻ്റെ കൂടെ ആ തണുപ്പത്ത് ചൂടുള്ള മസാലപ്പാലും കൂടി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊരു ലെവല് തന്നെയാണ്. അഗസ്ത്യ മുനിയും ശിവന്റെ തലവേദനയും പറ്റി കേട്ടിട്ടുണ്ടോ? പറഞ്ഞുതരാം. കുറ്റാലം നാഥാൽ ക്ഷേത്രത്തിന് പിന്നിൽ ഒരു രസകരമായ പുരാണ കഥയുണ്ട്. ശിവപാർവതി വിവാഹ സമയത്ത് കൈലാസത്തിൽ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ വടക്കേ ഇന്ത്യ താഴേക്ക് താഴുകയും തെക്കേ

ഈ ഔഷധപ്രസാദം കഴിക്കാൻ നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്താറുള്ളത്. നൃത്തം ചെയ്യുന്ന നടരാജ ഭഗവാന്റെ 5 പ്രധാന സഭകളിൽ ഒന്നാണ് കുറ്റാലത്തെ നഗരസഭ. ഈ സഭയുടെ പ്രത്യേകത ഇവിടെ വിഗ്രഹമില്ല എന്നുള്ളതാണ്. പകരം ഭഗവാന്റെ നൃത്തരൂപമായ ചുവരുകളിൽ മനോഹരമായി വരച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചുവർ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് പ്രകൃതിദത്തമായ ഇലകളിൽ നിന്നും ഔഷധ ചെടികളിൽ നിന്നും എടുത്ത ചായങ്ങൾ ഉപയോഗിച്ചാണ്. നമ്മൾ കുളിക്കാൻ പോകുന്ന ഈ കുറ്റാലം വെള്ളച്ചാട്ടത്തിനടുത്ത് ഒരു ദൈവത്തിന് ദിവസവും തലവേദനയുടെ കഷായം കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണല്ലേ. അതെ, അവിടുത്തെ കുറ്റാലം നാഥർ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ദിവസവും രാത്രി 64 ഔഷധങ്ങൾ ചേർത്ത കഷായമാണ് പ്രസാദം. അഗസ്ത്യമുനി തന്നെ കൈകൊണ്ട് വിഗ്രഹത്തിൽ തൊട്ട് അനുഗ്രഹിച്ചെന്ന ഈ ചൂട് മാറ്റാനാണത്രേ ഈ കഷായം. അത് മാത്രമല്ല കേട്ടോ, അവിടുത്തെ ചിത്രസഭയിൽ പോയാൽ വിഗ്രഹങ്ങൾക്ക് പകരം പ്രകൃതിദത്ത ഔഷധച്ചാറുകൾ കൊണ്ട് വരച്ച വിസ്മയിപ്പിക്കുന്ന ചുവർ ചിത്രങ്ങളും കാണാം. അപ്പോൾ പ്രകൃതിയും പുരാണവും ഒന്നുചേരുന്ന ഈ അത്ഭുത മണ്ണിലേക്ക് പോകാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ തയ്യാറാക്കിക്കോളൂ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nammude Dimos Furniture il Mass Vishu Class Offer. Adhe, ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture ippol Thiruvellayilum. Dimos Furniture, Pulaman, Kottarakara.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ്എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
6: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ.
7: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

ഇനി കുറ്റാലത്ത് വെച്ച് ഷൂട്ട് ചെയ്ത ചില പ്രശസ്ത സിനിമകൾ പരിചയപ്പെട്ടാലോ. പാപനാശം, അതായത് നമ്മുടെ മലയാളം ദൃശ്യം സിനിമയുടെ റീമേക്ക് പാപനാശം. കമൽഹാസനാണ് മെയിൻ ആക്ടറായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നായകനായ ഈ സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും തെങ്കാശി കുറ്റാലം പരിസരങ്ങളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സിനിമ കണ്ടവർക്കറിയാം ആ പ്രദേശത്തിന്റെ ഭംഗി എത്രത്തോളമാണ് എന്ന്. പിന്നെ വേട്ട എന്ന തമിഴ് മൂവി, മാധവനും ആര്യയും അഭിനയിച്ച ഈ ഒരു ആക്ഷൻ ചിത്രത്തിലെ പല സീനുകളും ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലാസിക് ഹിറ്റുകൾ, തമിഴിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളായിട്ടുള്ള പോവാ തലയ, തെലുങ്കിലെ മിർച്ചി, സീതമ്മ, വാക്കിറ്റ്ലോ സിരിമല്ലേ ചെട്ടു എന്നീ സിനിമകളൊക്കെയും അവളുടെയൊക്കെ ലൊക്കേഷൻ കുറ്റാലമായിരുന്നു. കുറ്റാലത്തും തെങ്കാശിയിലും കിട്ടുന്ന ചൂടുള്ള നെയ് ഹൽവ വളരെ പ്രശസ്തമാണ്. ഇരുട്ടുകട ഹൽവ പോലെയുള്ള തനത് രുചികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ, പശ്ചിമഘട്ടത്തിന്റെ തണുപ്പിൽ വളരുന്ന റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ, ദുരിയാൻ തുടങ്ങിയ അപൂർവ പഴങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ റോഡരികിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ ഹെർബൽ ഓയിലുകൾ, ഔഷധ ചെടികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒറിജിനൽ സുഗന്ധ തൈലങ്ങളും ആയുർവേദ എണ്ണകളും ഒക്കെ ഇവിടുത്തെ പ്രധാന വിപണിയാണ് കേട്ടോ. അതുപോലെ പശ്ചിമഘട്ട മലനിരകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ കുറ്റാലത്ത് പെട്ടെന്ന് വെള്ളം ഉയരാറുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ മുൻനിർത്തി അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയ നിർദ്ദേശങ്ങൾ കർശനമായിട്ടും പാലിക്കേണ്ടതുണ്ട്. കുറ്റാലം പ്ലാസ്റ്റിക് വിമുക്ത മേഖല കൂടിയാണ്. അതുകൊണ്ട് പരിസരം മലിനമാകാതിരിക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം. പിന്നെ കുരങ്ങുകളുടെ ശല്യം കൂടുതലാണ് കേട്ടോ. വെള്ളച്ചാട്ടത്തിന് സമീപം ധാരാളം കുരങ്ങുകളാണ് കാണപ്പെടുന്നത്. കയ്യിലെ കവറുകളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ശ്രദ്ധിക്കാനായിട്ട് മറക്കണ്ട. അപ്പോ തെങ്കാശിയിലെ ആ ചൂടുള്ള നെയ് ഹൽവയും കഴിച്ച ഔഷധ വെള്ളത്തിലൊരു കുളിയും ഒക്കെ പാസ്സാക്കി ആ ഒരു ചാട്ടൽ മഴ നനഞ്ഞ് തിരികെ പോരുമ്പോൾ മനസ്സിലൊരു വല്ലാത്ത ഫ്രഷ്നെസ് ആയിരിക്കും കേട്ടോ നമുക്ക് ലഭിക്കുക.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നന്മത്തെ ജീവിതമാക്കിയ ജാനേമൻ

തന്റെ സിനിമകളിലൂടെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച ദ സിനിമാറ്റിക് ജീനിയസ് ചിദംബരം എത്തുന്നു ആസ്ഫ്രി FM 90 ൽ RJ ശ്രീശാന്തിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
4: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
5: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. കൊല്ലം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ പുനലൂർ തൂക്കുപാലത്തെ കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കുമല്ലേ. ഒന്നര നൂറ്റാണ്ട് പിന്നിലേക്ക് തിരുവിതാംകൂർ ഭരണകാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അതെ, ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ വാഹന ഗതാഗത യോഗ്യമായ തൂക്കുപാലം നമ്മുടെ സ്വന്തം പുനലൂർ തൂക്കുപാലം. കല്ലടയാറിന് കുറുകെ തല ഉയർത്തി നിൽക്കുന്ന ഈ ഒരു നിർമ്മിതി വെറുമൊരു പാലമല്ല കേട്ടോ, അതൊരു അത്ഭുതമാണ്. 1877, അതായത് ഏകദേശം 149 വർഷങ്ങൾക്ക് മുൻപാണ് ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ ഈ ഒരു പാലം പണിതത്. ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ കൗതുകം ഉണർത്തുന്ന ഒരു കാരണം കൂടിയുണ്ട്. പണ്ട് പുനലൂരിന്റെ ഒരു വശത്ത് ഇടതൂർന്ന കാടുകളായിരുന്നു. കാട്ടുമൃഗങ്ങൾ പാലം കടന്ന് നാട്ടിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് സാധാരണ പാലത്തിന് പകരമായിട്ട് ഈ ഒരു തൂക്കുപാലം പണിതത്. കാരണം ഇതിലൂടെ നടക്കുമ്പോൾ പാലം ചെറുതായിട്ട് ഒന്ന് ആടും, ആ ആട്ടം മൃഗങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കും. ഇങ്ങനെയുണ്ട് ബുദ്ധി, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതിന്റെ ഉറപ്പിനെ കുറിച്ച് നാട്ടുകാർക്ക് പണ്ട് വലിയ സംശയമായിരുന്നു കേട്ടോ. പാലം ഒടിഞ്ഞു വീഴുമോ, അങ്ങനെയൊക്കെ പേടിച്ച് ആളുകളുടെ വിശ്വാസം കൂട്ടാനായിട്ട് എഞ്ചിനീയർ ആയിട്ടുള്ള ആൽബർട്ട് ഹെൻറി ചെയ്തത് എന്താണെന്നറിയോ? 6 വലിയ ആനകളെ ഒന്നിച്ച് പാലത്തിലൂടെ നടത്തിച്ചു. ആ സമയം എഞ്ചിനീയറും കുടുംബവും പാലത്തിന് താഴെ കല്ലടയാറ്റിൽ ഒരു വഞ്ചിയിൽ ഇരിക്കുകയായിരുന്നു. പാലം ഒടിഞ്ഞാൽ ഞങ്ങളും മരിക്കട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി. പക്ഷേ ആ പാലം കുലുങ്ങിയില്ല. ഇന്ന് വണ്ടികളൊന്നും ഇതിലൂടെ കടത്തിവിടാറില്ല. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് ഈ ഒരു തൂക്കുപാലം. ഈ പൈതൃക സ്മാരകം വൈകുന്നേരങ്ങളിൽ സ്വർണ വെളിച്ചത്തിൽ വിളിച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ വലിയ ഭംഗിയാണ് കേട്ടോ. ഈ പാലത്തിലൂടെയുള്ളൊരു നടത്തം, അത് തരുന്ന ഫീല് അത് വേറെ തന്നെയാണ്. പാലത്തിന്റെ ഡെക്ക് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് തമ്പകം എന്ന പ്രത്യേകതരം മരത്തിന്റെ പലകകളാണ്. വെള്ളത്തിൽ കിടന്നാൽ പോലും നൂറ്റാണ്ടുകളോളം കേടുപാടുകൾ കൂടാതെ നിൽക്കുന്ന ഒരു തടിയാണ് കേട്ടോ തമ്പകത്തിന്റെ ഈ ഒരു തടി. അതുപോലെ ഈ പാലം നിർമ്മിക്കാനായിട്ട് സിമന്റ് ഉപയോഗിച്ചിട്ടേയില്ല. പാലം താങ്ങി നിർത്തിയിരിക്കുന്നത് ഭീമൻ ഇരുമ്പ് ചങ്ങലകൾ ഇരുവശത്തുമുള്ള 4 കിണറുകളിലേക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കിണറുകളുടെ ആഴവും അതിനുള്ളിലെ ലോക്കിംഗ് സിസ്റ്റവുമാണ് ഇന്നും വലിയൊരു നിഗൂഢതയായിട്ട് നിൽക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയിലം തിരുനാളിന്റെ ഭരണകാലത്താണ് കേട്ടോ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അതായത് ഏകദേശം 1871 ദിവാൻ നാനുപിള്ളയാണ് ഇതിന് അനുമതി നൽകിയത്. 6 വർഷമെടുത്താണ് പണി കംപ്ലീറ്റ് ചെയ്തത്. തമിഴ്നാടുമായിട്ടുള്ള, അതായത് ചെങ്കോട്ട തിരുമംഗലം വഴി ഇങ്ങോട്ടേക്കുള്ള കച്ചവടം എളുപ്പമാക്കാനും പുനലൂരിലെ പേപ്പർ മില്ലിന്റെ വികസനത്തിനുമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു പാലത്തിന് മുൻകൈ എടുത്തത്. ഇപ്പോൾ ഇതൊരു കംപ്ലീറ്റ് പെഡസ്ട്രിയൻ സോൺ ആണ് കേട്ടോ. അതായത് നടന്നു കാണാൻ മാത്രമുള്ള ഒരു ഇടം. പിന്നെ ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. പാലത്തിന് ചുറ്റുമായിട്ട് മനോഹരമായ ഒരു പാർക്കും വിശ്രമ കേന്ദ്രവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ലൈറ്റ് കാണാൻ തന്നെ അധികം ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ആ ഒരു ലൈറ്റുകളൊക്കെ തെളിയുമ്പോൾ പാലം കാണാൻ മനോഹരമാണ് കേട്ടോ. ഫോട്ടോഗ്രാഫി പ്രേമികളുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ ഒരു പുനലൂർ.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Nammude Demos Furniture-il Mass Issue Class Offer. Adhe, ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Demos ningalkkayi orukkirikkunnathu. Santoshavartha Demos Furniture pol Thiruvellayilum. Demos Furniture, Pulaman, Kottarakara.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

പുനലൂർ തൂക്കുപാലത്തെ പറ്റി പറയുമ്പോൾ ഒരു ലണ്ടൻ കണക്ഷൻ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഭീമൻ ഇരുമ്പ് ചങ്ങലകളും മറ്റു പ്രധാന ലോഹങ്ങളും ഇവിടെ ഉണ്ടാക്കിയതല്ല, അവ മുഴുവൻ ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ മാർഗം തിരുവിതാംകൂറിൽ എത്തിച്ചതാണ് കേട്ടോ. പാലത്തിന്റെ കൽത്തൂണുകളും തടിപ്പണികളും മാത്രമാണ് പ്രാദേശികമായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇതിന്റെ ഇരുമ്പ് ഭാഗങ്ങൾ കാര്യമായ തുരുമ്പോ കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ കേട്ടായിരുന്നു തമ്പകം എന്ന മരം ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതതെന്ന്. എന്താണ് തമ്പകത്തിന്റെ പ്രത്യേകത എന്ന് കേൾക്കണോ? സാധാരണ മരങ്ങൾ വെള്ളം തട്ടിയാൽ ചീഞ്ഞു പോകും. തമ്പകം മരം എത്രത്തോളം വെള്ളത്തിൽ കിടക്കുന്നുവോ അത്രത്തോളം അതിന്റെ ഉറപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ കാടുകളിൽ നിന്ന് മാത്രമാണ് ഈ മരം അക്കാലത്ത് ശേഖരിച്ചത്. പാലത്തിന്റെ തനിമ നിലനിർത്താൻ പുരാവസ്തു വകുപ്പ് അടുത്തിടെ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾക്കും കുളത്തൂപ്പുഴ പത്തനാപുരം ഡിപ്പോകളിൽ നിന്നുള്ള യഥാർത്ഥ തമ്പകം മരങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തിരുവിതാംകൂറിനെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നതിൽ ഈ ഒരു പുനലൂർ തൂക്കുപാലം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് മലയോര മേഖലയിലെ തോട്ടങ്ങളിൽ നിന്നുള്ള കാപ്പി, തേയില, പിന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയും പുനലൂർ പേപ്പർ മില്ലിലെ ഉൽപ്പന്നങ്ങളും ചരക്കുവണ്ടികളിൽ കയറ്റി ചെങ്കോട്ട വഴിയും കൊല്ലം തുറമുഖം വഴിയും കൊണ്ടുപോകാൻ ഈ ഒരു പാലം അത്യാവശ്യമായിരുന്നു. പിന്നീട് ഗതാഗതം കൂടിയപ്പോൾ 1972 ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു വലിയ കോൺക്രീറ്റ് പാലം, അതായത് വലിയ പാലം നിർമ്മിക്കുകയും തൂക്കുപാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം കംപ്ലീറ്റ് ആയിട്ടും നിർത്തുകയും ചെയ്തു. 1990 കേട്ടോ കേരള സർക്കാർ പുനലൂർ തൂക്കുപാലത്തെ ഒരു സംരക്ഷിത പൈതൃക സ്മാരകമായിട്ട് പ്രഖ്യാപിക്കുന്നത്. നിലവിൽ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ ഒരു പാലം. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് പാലത്തില് ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനങ്ങളും ഇതിനടുത്തായിട്ട് മനോഹരമായ ഒരു പാർക്കുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ലാലേട്ടന്റെ യോദ്ധ എന്ന സിനിമ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു മൂവിയാണല്ലേ. അതിനകത്ത് അദ്ദേഹം നേപ്പാളിലേക്ക് പോകുന്നതിന് മുൻപുള്ള ചില പ്രധാന രംഗങ്ങൾ ഓർമ്മയില്ലേ? ആര്യങ്കാവും പുനലൂരും പശ്ചാത്തലമാകുന്ന ഈ ഒരു സിനിമയിൽ നമ്മുടെ തൂക്കുപാലവും മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ പത്രം, ജയറാമിന്റെ കഥാനായകൻ, കൂടാതെ തമിഴിലെ പ്രശസ്ത താരം വിജയ് സേതുപതിയുടെ ചില ചിത്രങ്ങൾ, ഇവയിലൊക്കെയും ഈ ഒരു പാലം ഒരു പ്രധാന ലൊക്കേഷനായി വന്നിട്ടുണ്ട്. സിനിമകളുടെ ഷൂട്ടിങ്ങിനായിട്ട് ഇന്നും വലിയൊരു ജനപ്രിയ കേന്ദ്രം കൂടിയാണ് കേട്ടോ നമ്മുടെ പുനലൂർ തൂക്കുപാലം. പാലം പണിത ആദ്യ കാലങ്ങളിൽ ഇതിലൂടെ നടക്കുമ്പോൾ വന്യമൃഗങ്ങൾ പേടിക്കാൻ ഈ പാലം നല്ലതുപോലെ ആടുമായിരുന്നു. എന്നാൽ പിന്നീട് ആളുകൾ സ്ഥിരമായിട്ട് നടക്കാനും ഭാരം കയറ്റിയ വണ്ടികൾ പോകാനും തുടങ്ങിയപ്പോൾ സുരക്ഷ മുൻനിർത്തി ഇതിന്റെ ആട്ടം കുറയ്ക്കാനുള്ള ചില സാങ്കേതിക മാറ്റങ്ങൾ വരുന്നു. എങ്കിലും ഇന്നും പാലത്തിന്റെ മധ്യഭാഗത്ത് നടക്കുമ്പോൾ ആ പഴയ കാലത്തിന്റെ നേർത്തൊരു കുലുക്കം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. Keep on listening to Ashray from 90, Nadinoppam, Nattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരം.

തന്റെ സിനിമകളിലൂടെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച ദ സിനിമാറ്റിക് ജീനിയസ് ചിദംബരം എത്തുന്നു ആസ് ഫ്രീ ആയ FM 90 ൽ RJ ശ്രീശാന്തിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ടു ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാമ്പൊയിലിന് സമീപം ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
0: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
0: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ സിഇഒമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3-ാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: You are listening to back-to-back songs on Azra FM 90.

സിനിമകളിലൂടെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച ദ സിനിമാറ്റിക് ജീനിയസ് ചിദംബരം എത്തുന്നു ആസ്ഫ്രി FM 90 ൽ RJ ശ്രീശാന്തിനൊപ്പം.

0: ഹേ ഹലോ, ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. ഗുണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ചില സിനിമകൾ നമ്മളെ പൊട്ടിച്ചേരും, ചിലത് നമ്മുടെ കണ്ണ് നിറയ്ക്കും, മറ്റു ചിലത് നമ്മൾ ഈ സീറ്റിന്റെ അറ്റത്ത് ശ്വാസമടക്കി പിടിച്ചിരുത്തും. എന്നാൽ ഇതൊക്കെ ഒറ്റ സിനിമയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മജീഷ്യൻ ഉണ്ട് നമ്മുടെ മലയാള സിനിമയിൽ. ആദ്യ സിനിമയായ ജാനേമൻ ഒരു സർപ്രൈസ് ഹിറ്റ്, രണ്ടാമത്തെ സിനിമയായ മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയ ഇൻഡസ്ട്രി ഹിറ്റ്. ഇപ്പോ തിയേറ്ററിൽ സക്സസ്ഫുള്ളായി റൺ ചെയ്യുന്ന ബാലൻ തന്റെ സിനിമകളിലൂടെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് മലയാളികളെ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച ആ സൂപ്പർ ഡയറക്ടർ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തു. യെസ്, ദ വൺ ആൻഡ് ഓൺലി ചിദംബരം. സോ വെൽക്കം ടു റെഡ് കാർപെറ്റ്.
1: ഹലോ ഹലോ, നമസ്കാരം, താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
0: അപ്പൊ എന്തായാലും തിരക്ക് പിടിച്ച സമയത്തും നമ്മളോടൊപ്പം സംസാരിക്കാൻ വേണ്ടി എത്തിയതിന് ആദ്യം തന്നെ താങ്ക് യു പറയാണ് കേട്ടോ.
1: Yes, thank you.
0: Okay. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം നല്ല വിശേഷം. വെരി ഹാപ്പി മൂവി സിനിമ പുറത്തു വന്നു, എല്ലാരും കണ്ട് നല്ല അഭിപ്രായം പറയുന്നു, അവര് നാലുപേരോട് അധികം കാണാൻ പറയുന്നു, അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ബാലൻ ഇപ്പോ സക്സസ്ഫുള്ളി റൺ ചെയ്തോണ്ടിരിക്കുകയാണ്, അപ്പൊ ഇത്തരത്തിലൊരു പ്രേക്ഷക സ്വീകാര്യത പ്രതീക്ഷിച്ചിരുന്നു?
1: എന്താ പറയാ, സക്സസ് അങ്ങനെയല്ലേ, നമ്മളൊരു നല്ല സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് അതിന് ഒരു വഴിയുള്ളൂ. സക്സസ് അതിന്റെ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും നമ്മൾ സക്സസ് ചെയ്യാൻ നോക്കാണ്ട് നല്ല സിനിമ ഉണ്ടാക്കുക എപ്പോഴും. അപ്പൊ അത് എന്റെ വഴിക്ക് വരുന്നതാണ് എന്റെ ഒരു വിശ്വാസം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആൻഡ് ജാനേമാൻ, മഞ്ഞുമൽ ബോയ്സ് എന്നീ രണ്ട് വലിയ വിജയങ്ങൾക്ക് ശേഷം ബാലൻ പോലൊരു സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു?
1: ബാലൻ കാരണം വലിയ കഥ തന്നെയാണ് എനിക്ക് എന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തത്. അതിന്റെ ഒരു സെറ്റിംഗും അമ്മയും മകന്റെ ഒരു കഥ, എന്താ പറയാ, അവരുടെ ഒരു വേൾഡും പിന്നെ ഒരു ഒതുങ്ങിയ ഒരു കഥയും ഭയങ്കര ഭയങ്കര റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാനത് എന്താ പറയാ ബാലൻ ചെയ്യാൻ തീരുമാനിച്ചത്.
0: ഓക്കെ, ശരി ശരി. ഞാൻ ചോദിക്കണം എന്ന് കരുതിയ ഒരു കാര്യമാണ്, ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു ആ സമയത്തല്ലേ. അപ്പം ഇത്രയും വലിയൊരു ഹിറ്റിന് ശേഷം പുതുമുഖങ്ങളെ കൊണ്ട് ഒരു സിനിമ ട്രൈ ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു വല്ലാത്ത ധൈര്യം അല്ലേ? ആക്ച്വലി
1: അയ്യോ, അത് മഞ്ഞുമൽ ബോയ്സ് തന്ന ധൈര്യം തന്നെയാണ്. എന്താ പറയാ, മഞ്ഞുമൽ ബോയ്സ് തന്ന പ്രചോദനം ഒരു പ്രോത്സാഹനം തന്നെയാണ്. കാരണം അത് അങ്ങനത്തെ ഒരു പടം ചെയ്യാനും പ്രൊഡ്യൂസേഴ്സ് അത് വിശ്വസിച്ച് എന്റെ കൂടെ വരാനും ഇങ്ങനത്തെ ഒരു സിനിമ ഈ രീതിയിൽ ചെയ്യാൻ പറ്റിയതെല്ലാം മഞ്ഞുമൽ ബോയ്സ് കാരണം തന്നെയാണ്.
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ റെഡ് കാർപെറ്റിലൂടെ മലയാള സിനിമയിലെ ദ സിനിമാറ്റിക് ജീനിയസ് ആയ ചിദംബരൻ സാറിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറയാനുണ്ട് സാറിന്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടോടിരുന്നുള്ളൂ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 19 Nadinoppum Nattarkoppum. Yes, Janeman Manjumal Boys, Balan തുടങ്ങിയ സിനിമകളിലൂടെ ഇന്ത്യൻ സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച സംവിധായകൻ ചിദംബരമാണ് ഇന്ന് എന്നോട് റെഡ് കാർപ്പറ്റിൽ കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ ബാലന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് സിനിമയിൽ ഏറ്റവും കൂടുതൽ കൈകിട് നേടിയ ഒന്നാണ് ഇതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഏകദേശം 3000 ആൾക്കാരെയൊക്കെ കാസ്റ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്ര ആക്യുറേറ്റ് ആയി കാസ്റ്റിംഗ് പ്രോസസ്സിനെ പറ്റി ഒന്ന് പറയുമോ?
2: പ്രോസസ് ഭയങ്കര ടീഡിയസ് പ്രോസസ് ആയിരുന്നു. കാരണം അത് ആൾക്കാരെ കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം കുറെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. പക്ഷെ ഞാൻ എന്റെ ഒരു സ്പെസിഫിക് ലുക്ക് ഉണ്ടല്ലോ, നമുക്ക് കൃത്യമായിട്ട് ഒരാളോട് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇതാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് എല്ലാരെയും അവൻ ഒരു 10-15 പേരെ ഷോർട്ട് ചെയ്ത് കാണിക്കും, നേരെ റിജക്ട് ചെയ്യും. അങ്ങനെ അത് ഭയങ്കര ഒരു ഹെവി പ്രോസസ് തന്നെയായിരുന്നു.
1: എവിടുന്ന് കണ്ടെത്തി ആ കുട്ടിനെ, ആ ബാലനെ?
2: കുട്ടിയെ ഗണപതി എന്തോ ഒരു ഷോർട്ട് ഫിലിമിൽ എന്തോ ഒരു ക്ലിപ്പ് കണ്ടിട്ട് അങ്ങനെ കണ്ടുപിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫർസാന ഇതേപോലെ നമ്മള് ഓഡിഷൻ കുറെ പേര് നേരിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടാതെ അവസാനം നമുക്ക് മെയിൽ വഴി വന്ന ഒരു വീഡിയോയിലാണ് ഫർസാനെ നമ്മൾ കണ്ടെത്തുന്നത്.
1: ഓക്കെ, അപ്പൊ ഒരുപാട് കൈയടി നേരിട്ട് കാര്യമാണ് കാസ്റ്റിംഗ്. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ കാര്യം, എന്ത് മനോഹര കണ്ണൊക്കെ ആണല്ലേ.
2: ഭയങ്കര ഡീപ്പായിട്ടുള്ള ആളാണ്
1: തീർച്ചയായിട്ടും. അപ്പൊ സാർ, സിനിമയും സ്വപ്നം സാറിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സംവിധായകൻ ആകണമെന്ന് ആദ്യമായിട്ട് തോന്നിയ നിമിഷം ഏതായിരുന്നു?
2: സംവിധായകനാണെന്ന്, സിനിമയുടെ ഒരു ഭാഗമാണെന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ടായിരുന്നു. സംവിധായകൻ എന്താ പറയാ, ഞാൻ ജയരാജന്റെ കൂടെയാണ് തുടങ്ങിയത്. ഫസ്റ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ എന്നാ പിന്നെ സംവിധാനം ചെയ്യണമെന്ന് അങ്ങനെ തന്നെ. പക്ഷെ അതിന് അതിന്റേതായ സമയമെടുത്ത് ആ പഠനം എല്ലാം കഴിഞ്ഞിട്ടാണ് അതിനുള്ള ചെയ്യാനുള്ള ഇത് അവസരം കിട്ടിയത്. അപ്പം ആ ഒരു വെയിറ്റിംഗും പഠനം എന്തായാലും എനിക്ക് ഉപകാരപ്പെട്ടു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആയിട്ട് വർക്ക് ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് തോന്നുന്നു പിന്നെ സംവിധാനം തോന്നുന്നതാണ്. ആ ഒരു അംബീഷൻ വെച്ചിട്ടാണ് എല്ലാരും വർക്ക് ചെയ്യുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ ഈ ഡയറക്ടറിൽ നിന്നൊരു ആക്ടറിലേക്കുള്ള ഒരു വലിയ സ്വിച്ച് ആണ് നമ്മൾ ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കണ്ടതല്ലേ, എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്?
2: അതും ഞാൻ ഇതേപോലെ എന്താ പറയാ, അടുത്ത പടം വലിയ പടം, അപ്പം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് രതീഷ് ഏട്ടൻ വിളിക്കുന്നത്. അപ്പൊ രതീഷ് ഏട്ടൻ എന്ന് പറയുമ്പം ഒരു ഭയങ്കര നല്ലൊരു ഡയറക്ടറാണല്ലോ. അപ്പം ഞാൻ ചാക്കോച്ചനാണ് ലീഡ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഐ മീൻ സേഫ് ഫാൻസ്, നല്ല ടെക്നീഷ്യൻ, നല്ലൊരു ഫിലിം മേക്കറുടെ അടുത്തും നല്ലൊരു ആക്ടറിന്റെ അടുത്താണ് ഞാൻ ചെന്ന് വിടുന്നത്. ആ ധൈര്യത്തിൽ പോയി അഭിനയിച്ചാണ്.
1: അപ്പൊ ഇത്രയും വലിയ റോളാന്ന് കരുതിയായിരുന്നു?
2: ഇല്ല, അത്രയൊന്നും എനിക്ക് വലുതായിട്ട് ഇതിന്റെ ഡെപ്ത് ഒന്നും ഇല്ല. ഉത്തരവാദിത്തങ്ങളുടെ റോളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോ മനസ്സിലായി
1: സംഭവം വലുതാണല്ലേ.
2: ആ, ഇനി തിരിച്ചു വീട്ടിൽ പോകാനും പറ്റും, അവിടെ എത്തിപ്പോയില്ല.
1: ശരി ശരി, ഓക്കെ. അങ്ങനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ എത്തിപ്പെട്ടത് അല്ലേ.
2: അതെ അതെ.
1: ശരി ശരി.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: Carpet. Stay tuned for your favorite celebrity.
1: Yes, once again, we are back on Red Carpet with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Nattarukuppum. Yes, തന്റെ സിനിമകളിലൂടെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ ദ വെരി വിഷണറി ഡയറക്ടർ ചിദംബരമാണ് കൂടെയുള്ളത് കേട്ടോ. ചിദംബരം, ഷൈജു ഖാലിദ്, സുഷിത് ശ്യാം, ഈ മൂന്ന് പേര് ചേർന്നാൽ പിന്നെ അവിടെ ഒരു മാജിക് ആണ് പിറക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അവരോടൊപ്പം ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ?
2: സുഷിന്റെ സ്കോർ എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര എന്താ പറയാ, സിനിമയോട് കൂടെ ചേർന്ന് പോകുന്നതും അതിനെ എലിവേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സ്കോർ ആണ്. പിന്നെ ഷൈജു ഖാലിദ് ഒബിയസ്ലി ഇന്ത്യ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറമാൻസ് ആണ്, ഭയങ്കര നല്ലൊരു സ്റ്റോറി ടെല്ലർ ആണ്. അപ്പൊ അതൊക്കെ കൊണ്ട് ഇവരോട് വീണ്ടും പടം ചെയ്യാൻ പറ്റി, ഇനിയും പടം ചെയ്യാൻ പറ്റണേ എന്ന് ഞാൻ പറഞ്ഞു.
1: തീർച്ചയായിട്ടും മോളിവുഡ് ആ ഒരു മാജിക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇരിക്കുന്നേ ഉള്ളല്ലേ.
2: പറഞ്ഞൂടാ, അങ്ങനെ വരട്ടെ.
1: തീർച്ചയായിട്ടും. ഇന്ന് മലയാള സിനിമയിൽ സ്വന്തമായിട്ട് ഒരു ഇടം കണ്ടെത്തിയ സംവിധായകരിൽ ഒരാളാണ് സാർ എന്ന് പറയുന്നത്. അപ്പം പിന്നോട് നോക്കുമ്പോ സിനിമാ സ്വപ്നം കണ്ടിരുന്ന ആ ചെറുപ്പക്കാരനായ ചിദംബരത്തോട് ഇന്ന് എന്താ പറയാനുള്ളത്?
2: ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല, ഇതേപോലെ
1: എന്റെ ദൈവം ഇത്ര ഷോർട്ടാക്കി കരുതിയില്ല കേട്ടോ. ശരി ശരി. അപ്പം മറ്റൊരു കാര്യം, ഈ റിയൽ സ്റ്റോറീസ് സ്ക്രീനിൽ എത്തിക്കുക എന്നത് ഒരു വലിയ നോർമൽ സ്റ്റോറി എടുക്കുന്നതിനപ്പുറം ഒരു ചലഞ്ചിങ് ആയ ഒരു കാര്യമല്ലേ. സോ ഈ മഞ്ഞുമൽ മൂവീസിനെ പോലെ ഒരു കഥ സ്ക്രീനിൽ എത്തിച്ചപ്പോ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു?
2: മഞ്ഞുമൽ മൂവീസ് അതിന്റെ ഗുഹ, ഇത് എങ്ങനെ ഇത്ര ഒരു വിഷ്വൽ സാധനം, എത്ര എന്താ പറയാ, ആ ഗുഹ ഉണ്ടാക്കുന്നുള്ള സാധനം തന്നെയാണ് ഏറ്റവും ചലഞ്ചിങ്. ഇതെങ്ങനെ നമ്മളെ കാണിക്കും സ്ക്രീനിൽ? മലയാള സിനിമയ്ക്ക് ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു പടം ഉണ്ടായിട്ടില്ല, പടങ്ങൾ സെറ്റും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് അറിയില്ല, നമ്മൾ ഉണ്ടാക്കിയാലേ നമുക്ക് അറിയില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെ ഒരു എന്താ പറയാ, അത് സ്വയം വിശ്വസിപ്പിക്കുകയായിരുന്നു എന്റെ ആ ഒരു ഏറ്റവും വലിയ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again, we are back on Red Carpet with me, RJ Srishant, on Astraya FM 19, Adinopum, Natarukopum. Yes, Janeman Manjumal Boys, Balan Thodangi Cinema Lode, Indian Cinema Premier Visney Picha Samithagan, Chidambaramana, in the end of Red Carpetil Code in the top. When I kind of was a Kandarno, Surya Sarum, Jodhika Mamaka, Instagram, Balan review or each one to post a Chikrikinabum, Adamatra Radhika Mam, individually posted in the and Parainu.
2: മറ്റൊരു
1: കാര്യം പറയുന്നത് മലയാള സിനിമ ഇപ്പോ ഫാനിന്റെ ലെവലിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലേ. ഈ ഒരു മാറ്റത്തെ ഒരു സംവിധായകൻ ആസ് എ ഡയറക്ടർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
2: വളരെ എക്സൈറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് അത്രയും പുതിയ പ്രേക്ഷകരെ കിട്ടുന്നുണ്ട്, പുതിയ അഭിപ്രായങ്ങൾ വരും, പുതിയ മാർക്കറ്റ്സ്. അപ്പം ഇൻഡസ്ട്രീനെ ഫിനാൻഷ്യലി അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്രിട്ടിക്കലി നമുക്ക് അങ്ങനെ ഒരു വരുമ്പോൾ മാത്രം വരുമ്പോൾ നമുക്ക് വലിയ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് എനിക്ക് അതിൽ കാണുന്നത്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഡെവലപ്മെന്റ് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ മലയാളം വളരെ ചെറിയൊരു ഇൻഡസ്ട്രി ആണല്ലോ, അത് ചെറിയ പോപ്പുലേഷൻ ആണല്ലോ കമ്പയർ ടു അതർ ലാംഗ്വേജസ്.
1: തീർച്ചയായും തീർച്ചയായും.
2: അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു നമ്മൾ മാക്സിമം ഉപയോഗം ചെയ്യുന്ന വേണം. അപ്പം പിന്നെ ഒരു ഉത്തരവാദിത്വം വരും, നമ്മൾ ഇത്ര ആൾക്കാർ നമ്മളെ ഉറ്റു നോക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് നല്ല സിനിമകൾ തന്നെ ഉണ്ടാക്കണം.
1: തീർച്ചയായിട്ടും ആ ഒരു റെസ്പോൺസിബിലിറ്റി. അതായത് ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു വലിയ ഒരു പ്രേക്ഷക സ്വീകാര്യതയാണ് ആ സിനിമയ്ക്ക് ലഭിച്ചത് അല്ലേ. അതിനുശേഷം അത്രത്തോളം തന്നെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്തേക്കാം, അത് ആക്ച്വലി ഒരു ചലഞ്ച് അല്ലേ.
2: അത് നമ്മൾ എന്താ പറയാ, ചലഞ്ച് എപ്പോഴും ഉണ്ടാവും, എല്ലാ സിനിമയിലും ഉണ്ടാവും. നമ്മൾ എല്ലാ സിനിമ ആദ്യത്തെ സിനിമ പോലെ കണ്ട് കഴിവതും പ്രയത്നിച്ചു തന്നെ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Right? Carpet. Stay tuned for your favorite celebrity.
1: Yes, once again, we are back on Red Carpet with me, RJ Srishant, on Ashraya FM 90, Nadinopum, Natargopum. Yes. Then the cinema lode Sauhurthatindim, Atichivanathindim Kataparna, the very visionary director, Chidambaramana, Kodi Lodata. Upper the cinema reviews are reek in the depot, buying a vega the light under it because of his social media. Online media's reviews, number of cinema Vijay, Etherthalam, Badikinunde, and Sarah Garden.
2: രീതിയിലും ബാധിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പം രണ്ട് രീതിയിലും ബാധിക്കുന്നതിന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതായത് നമുക്ക് ഇല്ലാണ്ട് പോകാനും പറ്റില്ല. കാരണം നിരൂപണം എല്ലാ കാലത്തും പല രീതിയിലുണ്ടായിട്ടുണ്ട്. ആൾക്കാർ പത്രത്തിൽ നിരൂപണം ചെയ്യും, അല്ലെങ്കിൽ സിനിമ മാസികയിൽ ചെയ്യും. അതിന്റെ സ്പീഡ് പറഞ്ഞ പോലെ കൂടിയിട്ടുണ്ട്. അപ്പൊ തന്നെ പണം കഴിഞ്ഞപ്പോ തന്നെ ഓൺലൈനിൽ വരുന്നു. അതിന്റെ സ്പ്രെഡ് അത്ര ആൾക്കാർ പെട്ടെന്ന് ഒറ്റടിക്കുന്നത് കാണുന്നു. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ വിധി പെട്ടെന്ന് നിർണ്ണയിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നാറുണ്ട്. ബാക്കിയെല്ലാം റിവ്യൂസ് കാരണം സിനിമകൾ ആൾക്കാർ വരാറുണ്ട്, അവർ കാരണം കുറയാറുണ്ട്. പക്ഷെ അതൊരു ഒരു ചെറിയൊരു ഫാക്ടർ മാത്രമാണ്. സിനിമയുടെ പബ്ലിസിറ്റി തന്നെയാണ് സിനിമയെ ഹിറ്റാക്കുന്നത് എനിക്ക് തോന്നുന്നു.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഈ സിനിമയായിട്ട് നമ്മൾ ടോവിയെ അടുത്ത് ചെന്നപ്പോൾ ടോവിന്റെ റിയാക്ഷൻ എന്തായിരുന്നു?
2: ടോവിസ് വെരി ഹാപ്പി. കാരണം നമ്മൾ ടോവിനെ ഒരു എന്താ പറയാ സ്റ്റാറിനുപരി ആ ഒരു സ്റ്റാറിന്റെ വെയിറ്റോ ഒരു അതിന്റെ ഒരു അതൊന്നും ലെവറേജ് ചെയ്യാണ്ട് ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വിളിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റാർസിനും വളരെ, കാരണം എല്ലാ സ്റ്റാർസിനും അത് ഇഷ്ടപ്പെടുന്ന കാര്യം. ടോവിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും തോന്നുന്നു. കാരണം സ്റ്റാർ പദവി അവർക്കും എല്ലാവർക്കും ഒരു ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടർ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ബിഗസ്റ്റ് മമ്മൂക്ക ചെയ്യാത്ത ക്യാരക്ടർ ഇപ്പം മമ്മൂക്ക് ഏറ്റവും ഡെയറിംഗ് ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുത്ത് ചെയ്തോണ്ടിരിക്കുന്ന ഒരു
1: ടൈമാണ്.
2: അപ്പം അങ്ങനെയാണ്. അപ്പം അത് എല്ലാ ആക്ടേഴ്സും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്ക് എല്ലാ സ്റ്റാർസിന് അടുത്ത് നമ്മളിങ്ങനെ പോയിക്കാൻ ചിലപ്പോൾ ചെയ്യും.
1: അതെ അതെ, ഇത്രയും പെട്ടെന്ന് ഇന്റർവ്യൂ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല
2: കേട്ടോ. ഞാൻ കൊറച്ച് സ്പീഡിൽ സംസാരിക്കും.
1: ഓക്കെ, അപ്പൊ ഏതായാലും ചിദംബരം സാറുമായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിച്ചു അറിയേണ്ടതുണ്ട്. അപ്പൊ ആരും ഇങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ള റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: As a member of Red Carpet, the ethereal body cinema Balan's specialities. Here we have the cinematic genius Chidambaram sir with us. So ini yan ponu Red Carpetile ethereal interesting aya part aya rapid fire le kaana to. Appa yan questions chodikkum petta uttar parana kaana to.
2: Seri.
1: Sondamayittu oru cinema engil cheyanu aagrihicha palaye Chidambaram ippolathe hit maker Chidambaram nammulla ethereal pradhanapetta difference endra.
2: Ayyo. Pradhanapetta difference ippol pani undathu
1: athrayallo. ആൾക്കാരൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലേ. ശരി, ഒരു സിനിമ ചെയ്യുമ്പോ സംവിധായകൻ നിലയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ് ഏതാണ്?
2: ഷൂട്ട് തന്നെയാണ്, ആസ് എ സംവിധായകൻ ഞാൻ ക്യാമറയിലും കൂടെ വർക്ക് ചെയ്യുന്ന ഷൂട്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന പ്രോസസ്. ആ ലൊക്കേഷൻ അവിടെ നിന്ന് ഷൂട്ടിംഗ് ഇട്ട് അത് തന്നെയാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന, എനിക്ക് ഏറ്റവും ഞാൻ കംഫർട്ടബിൾ ആയി നിൽക്കുന്ന സ്പേസ് പോലെ തന്നെയാണ്.
1: ഓക്കെ, ശരി. ചിദംബരം എന്ന വ്യക്തിയെയും സംവിധായകനെയും തമ്മിൽ വേർതിരിച്ച് നോക്കുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്?
2: ചിദംബരം എന്ന സംവിധായകൻ ഷൂട്ട് സമയത്ത് കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആണ്.
1: വ്യക്തി അപ്പൊ എന്തായിരിക്കും?
2: വ്യക്തി ഇങ്ങനെ പതുക്കെ എണീച്ച് അലസതയോടെ ജീവിക്കുന്ന സാധാരണ
1: ആള്. മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്ത ശേഷം പ്രേക്ഷകരിൽ നിന്നോ സിനിമാ ലോകത്തു നിന്നോ ലഭിച്ച ഏറ്റവും മറക്കാനാവാത്ത പ്രതികരണം ഏതായിരുന്നു?
2: മഞ്ഞുമൽ ബോയ്സിന് എനിക്ക് എന്താ പറയാ, മഞ്ഞുമൽ ബോയ്സ് എല്ലാ റിയാക്ഷനും സ്വപ്നം പോലെ ആയിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കാണില്ല എന്ന് വിചാരിക്കുന്ന പല ആക്ടേഴ്സിനും കാണാൻ പറ്റി അവരുടെ അഭിപ്രായം അവരെന്നെ അവരോട്. അങ്ങനെ കുറെ കമൽ സാറിനെ കണ്ടു തന്നെയാണ് എനിക്ക് വലിയൊരു മൊമെന്റും തോന്നുന്നത്.
1: ശരി.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant on Astraya FM 90 Nadinuppum Natarkuppum. Appo innu Red Carpetil innenodoppullathu the very talented director Chidambaram aanu. Appo endala Red Carpetil nammal rapid fire lode poikondirikkana. Appo korchu chodyangal koodi baaki undu. Appo oru divasam samvidhayakante kasseril ninnu maari mattoru joli cheyandi vannal endu choosing?
2: Act appo endu cheyidalle adu koyappillante poyidalle.
1: Adile actually namukku personally namukku ippo aadiyadu kerumba നമുക്ക് ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തിരിക്കുമല്ലോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു.
2: തീർച്ചയായും തീർച്ചയായും, കാരണം ഇത് എനിക്ക് സംവിധാനം ചെയ്ത് എന്താ പറയാ ഒരു ശീലമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അപ്പം ഇതിപ്പോ ഞാനിപ്പോ എനിക്ക് കുറെ ഒഴിവ് ടൈം സമയം ഉണ്ടാവും, അപ്പൊ പിന്നെ അതാണ്, അപ്പൊ അത് കുറച്ച് സമയം ഇപ്പൊ ഞാൻ ഇത്രയും ചിന്തിക്കേണ്ടതില്ല, ഞാനൊരു ആക്ടറാണെന്നുള്ളത് നമ്മളിങ്ങനെ നമ്മളെ തന്നെ പഠിപ്പിക്കണം.
1: അതെ,
2: അങ്ങനെ ഞാൻ ചിദംബരം ഡയറക്ടർ അല്ല, ഇവിടെ ജസ്റ്റ് ആൻ ആക്ടർ ഇൻ ദിസ്, അപ്പം ഇത്രയും ചിന്തിക്കേണ്ട ദൈവം ഡു. അപ്പൊ അങ്ങനെ എല്ലാവരും രതീഷനാണ് ഇരിക്കുന്നത്. പിന്നെ ആക്ടിങ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ മറ്റേ അതിന് കണ്ടല്ല കോമ്പാറ്റ് യൂണിഫോം ഒക്കെ ഇട്ട്
1: ബീച്ചിൽ
2: കുടിച്ചപ്പോ ഇത് ഞാൻ തന്നെയാണ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: ഓക്കെ, ശരി ശരി. അപ്പം അഭിനയിച്ചേ ഒരുപാട് റീടേക്ക് പോയ സീൻസ് ഉണ്ടോ?
2: ഓ, ഇഷ്ടംപോലെ
1: ഇഷ്ടംപോലെ.
2: പിന്നെ റീടേക്ക് പോകുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല, കാരണം റീടേക്ക് എന്റെ പടത്തിൽ എല്ലാവരും അറിയിട്ട്, കാരണം റീടേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ സാധനം ചെയ്ത്
1: തീർച്ചയായും
2: പല തരത്തിലേക്ക് എത്തി, അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് റീടേക്ക് പോവാ. ചില ഞാൻ തെറ്റിച്ചിട്ടാണ് പോയത്,
1: മനസ്സിലായി മനസ്സിലായി.
2: അങ്ങനെ റീടേക്ക് പോകുമ്പോൾ ആ സീൻ ബെറ്റർ ആവുമ്പോൾ അതിന്റെ വേറെ തലം കിട്ടണം, ആദ്യം ചെയ്യുന്ന ഇമോഷൻ ആയിരിക്കില്ല. റീടേക്ക് നല്ലതാണ്, ചില ആക്ടേഴ്സ് ആസ്ക് ഫോർ റീടേക്സ്.
1: അപ്പോ ജാനേമൻ, മഞ്ഞുമൽ വോയിസ്, ബാലൻ, പിക് വൺ.
2: മഞ്ഞുമൽ വോയിസ്,
1: വൈ?
2: കാരണം മഞ്ഞുമൽ വോയിസ് ആണല്ലോ നമുക്ക് എന്താ പറയാ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് നടക്കുന്നത്. മഞ്ഞുമൽ വോയിസ് കാരണമാണ് എനിക്ക് ബാക്കിയുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്, ആക്സസ് കിട്ടുന്നത്. ഏറ്റവും ഏറ്റവും മികച്ച സിനിമ എന്ന് പറഞ്ഞ എനിക്കറിയില്ല, പക്ഷെ മഞ്ഞുമൽ വോയിസ് ആണ് എന്താ പറയാ നമ്മുടെ എന്താ പറയാ ഒരു
1: പേഴ്സണലി ഫേവറേറ്റ്.
2: യെസ് യെസ്.

0: स्वामी की यादें
1: यादें यादें यादें
2: കേൾക്കാൻ കൊതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആയിരുന്നു, ബ്രദറും ആണ് ഫ്രണ്ടും ആണ്.
1: അങ്ങനെ
0: ബാലു ഉണ്ട്, നമ്മുടെ മഞ്ഞുൽ ബോയ്സ് എല്ലാരും നമ്മളെ ബോയ്സ് ആണ്. ആ ഒരു ഗ്യാങ് തന്നെ ഉണ്ടല്ലോ, അപ്പൊ ഫ്രണ്ട്സ് ഒന്നും യാതൊരു കുറവില്ല.
1: ശരി ശരി, ഓക്കെ. അപ്പൊ സ്വന്തം ലൈഫ് ഒരു സിനിമയാക്കാൻ തീരുമാനിച്ചാല് അതിനിടാൻ പോകുന്ന പേര് എന്തായിരിക്കും?
0: സിനിമ എന്റെ ലൈഫ് സിനിമയാക്കാനോ?
1: ആ അങ്ങനെ ഒരു സിനിമയാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഏതായിരിക്കും അതിനിടാൻ പോകുന്ന പേര്?
0: എന്താണ് അത് ചെയ്യാൻ മണ്ടത്തരം കാണിക്കുന്ന
1: അയ്യോ, അപ്പൊ പേരില്ല അതിന്. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ തീരുമാനമില്ല, പാടില്ല അത്. ഓക്കെ ശരി. ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയ ഒരു അബദ്ധം എന്താണ്? പറയാൻ പറ്റുന്ന അബദ്ധം?
0: സ്കൂൾ ടൈമിലൊക്കെ ഇഷ്ടംപോലെ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്.
1: ശരി ശരി, അപ്പൊ എന്റെ അവസാനത്തെ ഒരു ചോദ്യമാണ്, ബാലൻ എന്ന ഈ പേരല്ലാതെ മറ്റൊരു പേര് ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ എന്തിടുവായിരുന്നു?
0: ബാലൻ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇതിന്റെ വേറൊരു പേര്. പിന്നെ അമ്മ അത് ഇടാൻ പറ്റില്ലല്ലോ പടത്തിന്, അപ്പം എന്റെ പടത്തിന്റെ ശ്രദ്ധയും മാറുമല്ലോ. അപ്പൊ എനിക്കൊന്നും ബാലൻ തന്നെയാണ് എന്റെ അനുയോജ്യമായിട്ട് അയച്ചെന്ന് എനിക്ക് തോന്നുന്നു.
1: ഓക്കെ ശരി ശരി, അപ്പൊ എന്തായാലും സക്സസ്ഫുള്ളി എന്റെ റാപ്പിഡ് ഫയർ അവസാനിച്ചിരിക്കുകയാണ്. ഫൈനലി അപ്പൊ എന്താണ് കേൾക്കുന്ന ലിസണേഴ്സിനോട് പറയാനുള്ളത്?
0: സിനിമ ബാലൻ പോയി കാണുക, കാണാത്തവർ കാണുക, കണ്ടവർ അടുത്ത രഞ്ജാവിനോട് കാണാൻ പറയുക. ഈ ചെറിയൊരു സിനിമ വിജയിപ്പിക്കുക, എല്ലാവർക്കും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവുന്ന എനിക്ക് ഉറപ്പുണ്ട്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സാർ ഒരുപാട് സന്തോഷം. ഈ ഒരു തിരക്ക് പിടിച്ച സമയത്ത് എനിക്കറിയാം ഒരുപാട് പ്രൊമോഷൻസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോസേ ഉള്ളൂ, സാറിന്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ. അപ്പൊ എന്തായാലും ഇത്രയും ബിസി ആയിരിക്കുന്ന സമയത്തും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നതിലും ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിലും താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹാഡ് എ ഗ്രേറ്റ് ടൈം വിത്ത് യു കേട്ടോ.
0: താങ്ക് യു ശ്രീശാന്ത്. കാണാം കാണാം കാണാം. താങ്ക് യു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Так, так, так.